ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 27, കൊല്ലവർഷം 1201, മിഥുനം 3, 2026 ജൂൺ 17 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് കവനമന്ദിരം പങ്കജാക്ഷൻ.
1: വളരെ ഹൃദ്യമായ ആശയങ്ങളുടെ നിറകൂടമാണ് സാമവേദത്തിലെ ഈ മന്ത്രം. സ നഹ പവസ്വ ശം ഗവേ ശം ജനായ ശം അറുവതേ ശം രാജൻ ഔഷധീഭ്യക. ഹേ പ്രഭു, സഹ അവിടുന്ന് ന പവസ്വ ഞങ്ങളെ ശുദ്ധീകരിച്ചാലും, ശം ഗവേ ഞങ്ങളുടെ ഗോക്കൾക്ക് മംഗളം ഭവിക്കട്ടെ, ശം ജനായ മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ, ശം അർവതേ കുതിരകൾക്ക് മംഗളമുണ്ടാകട്ടെ, രാജൻ ഹേ പ്രകാശവാനേ ഔഷധീഭ്യശം ഔഷധികൾക്ക് മംഗളമുണ്ടാകട്ടെ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഈശ്വരൻ സ്വയമേവ ശുദ്ധനും മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നവനുമാണ്. ജീവൻ ശുദ്ധമാവുന്നത് ആഹാരത്തിലൂടെയാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധേ. ശുദ്ധമായ ആഹാരം ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കുന്നു. ഇവ മൂന്നും ശുദ്ധമാവുന്നതിലൂടെ ജീവാത്മാവ് പവിത്രമാകുന്നു. സത്വശുദ്ധോ ധ്രുവാ സ്മൃതി. രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സകല ധാതുക്കളും ശുദ്ധമാവുമ്പോൾ ബുദ്ധി സാത്വികമാകുന്നു. പവിത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർ മുട്ട, മാംസം, മത്സ്യം, മദ്യം, കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയവ ആഹരിക്കുവാൻ പാടില്ല. ശുദ്ധവും പൗഷ്ടികവും സാത്വികവുമായ ആഹാരമേ കഴിക്കാവൂ. മാംസവും മദ്യവും കഴിക്കുന്നവർ രോഗികളാകുന്നു. അവർ ഒരിക്കലും യോഗികളാവുകയില്ല. ശം ഗവേഹെ, നമ്മുടെ ഗോക്കൾക്ക് മംഗളമുണ്ടാകണം. ഗോശബ്ദം പശുക്കളെ മാത്രം കുറിക്കുന്നതല്ല. ഗോവിന് പശു, ഭൂമി, വാണി എന്നെല്ലാം അർത്ഥമുണ്ട്. നമുക്ക് സാത്വികമായ ഭക്ഷണം, പാൽ, തൈര്, നെയ്യ് എന്നിവ നൽകുന്നത് പശുക്കളാണ്. സാത്വികരെന്ന് പറഞ്ഞാൽ ധർമ്മതൽപരരും ശുദ്ധരും ജ്ഞാനികളും വിവേകികളുമായിരിക്കും. മാത്രമല്ല, നാൽക്കാലി സമ്പത്തിൻ്റെ വളർച്ച കൃഷി വാണിജ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഗോവിനെ അഥവാ ഭൂമിയെ ആശ്രയിക്കുന്നു. ഗോശബ്ദത്തിന് വാണി എന്ന അർത്ഥമെടുക്കുമ്പോൾ വാണി നമ്മുടെ സംസ്കാരത്തിൻ്റെ വാഹിനിയാണ്. മാത്രമല്ല, വാണിയിലൂടെയാണ് അറിവിൻ്റെ പ്രവാഹം. കാളിദാസ മഹാകവി തൻ്റെ

0: രഘുവംശ മഹാകാവ്യത്തിൽ അത് ആരംഭിക്കുമ്പോൾ വാഗർത്ഥ പ്രതിപത്തയെ ഉചിതമായ വാക്കും അർത്ഥവും ലഭിക്കുന്നതിനു വേണ്ടി എന്ന് പ്രാർത്ഥിച്ചു. അതായത് വാണി സരസ്വതിയാണ്. ചുരുക്കത്തിൽ, ഈ സംസാരത്തിൽ ഗോവിനു സദൃശം മറ്റൊന്നില്ല. അതുകൊണ്ട് ഗാവോ ഭഗവോ ഗാവ ഇന്ദ്രോ മേ, ഗോവ് എൻ്റെ ഈശ്വരനും ഐശ്വര്യവും ആണെന്ന് വൈദികം പഠിപ്പിക്കുന്നു. ശംജനായ, മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകണം. അവർ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് മുക്തരാവണം. ത്രിവിധ ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങൾ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. നാം അനുഭവിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും ഈ മൂന്ന് തരത്തിൽ പെടുന്നവകളാണ്. സകലർക്കും ശാരീരികാരോഗ്യവും മാനസിക ബലവും ആത്മീയ ആനന്ദവും ഉണ്ടാകണം. ശം ഔഷധീഭ്യ, ഓഷധികളിൽ നിന്നും നമ്മൾക്ക് ശാന്തിയും സുഖവും ഉണ്ടാകണം. ഓഷധികളെന്നാൽ സസ്യങ്ങളാണ്. സസ്യാഹാരം കൊണ്ട് മനുഷ്യരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ശാന്തമാവുന്നു. മാംസഭോജനം മനുഷ്യനെ ചഞ്ചല മനസ്കനും ക്രൂരനുമാക്കുന്നു. സസ്യാഹാരം സാത്വികമാണ്. മാംസാഹാരമാകട്ടെ രാജസികവും താമസികവുമാണ്. പ്രഭു ഞങ്ങൾക്ക് ശക്തി നൽകിയാലും അറിവ് നൽകിയാലും ഞങ്ങൾ സസ്യാഹാരമേ കഴിക്കൂ, ഒരിക്കലും മാംസം കഴിക്കുകയില്ല എന്ന് ഈശ്വരനോട് ഞങ്ങൾ സത്യം ചെയ്യുന്നു.
1: കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ കവിത എന്റെ സഖി പാരായണം ചെയ്യുന്നത് ജെ ആർ ദിവ്യ.

0: Maa Ke Naam campaign. He further said that India's vision of international partnership is rooted in the timeless philosophy of Vasudeva Kutumbakam, the world is one family. The G7 nations have announced a series of initiatives to strengthen global health and development cooperation with several partner countries, including India. The G7 leaders called for a coordinated international response to the re-emerging Ebola outbreak in the Democratic Republic of Congo and Uganda. India, Egypt, Kenya and South Korea joined the appeal for enhanced measures, including contact tracing, border surveillance and community engagement. Home Minister Amit Shah chaired a crucial meeting in New Delhi yesterday on the long-pending Kishau multi-purpose dam project aimed at the rejuvenation of the Yamuna River. In a statement, Home Ministry said that Himachal Pradesh, Uttarakhand, Delhi, Uttar Pradesh, Haryana and Rajasthan have agreed to sign a Memorandum of Understanding, MOU, for the implementation of the project. Following the signing of the MOU, the Kishau project will be placed before the Union Cabinet for approval. National Testing Agency NTA has urged parents and candidates to beware of scammers ahead of NEET examinations. In a social media post, NTA said that scammers on Telegram are running channels demanding money ranging from 14,000 to 25,000 rupees with claims of sharing the re-exam paper. It clarified that there is no leaked paper for the re-exam. In football, France defeated Senegal 3-1 in the opening game of Group 1 of FIFA World Cup 2026 at New Jersey Stadium last night. In men's cricket, India will take on Afghanistan in the second ODI of three-match series in Lucknow today. The match is scheduled to begin at 1:30 p.m. And that is the end of this news bulletin.
1: Agashavani. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം ദീപ്തി ഭല്ലയും സംഘവും പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 51, 8:35 ശ്രുതി മധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 9 അക്ഷരച്ചെപ്പ്, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, ഡോക്ടർ RS ജയലക്ഷ്മി വീണയിൽ വായിച്ച കൃതികൾ, 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, ആരോഗ്യ സംരക്ഷണവും യോഗയും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, റാണാഭുവൻ പാടുന്നു, രചന അഞ്ചൽ ദേവരാജൻ, MK ദിലീപ്, സംഗീതം B പ്രകാശ്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മൈഗ്രെയിനും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഷാജി M സ്റ്റാൻലി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ചലച്ചിത്രഗാനങ്ങൾ, 2:15 തുടർനാടകം, ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 48, നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ, 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി, 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം, തുടർന്ന് ഗാനോപഹാരം. 4:00 മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും, അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 പാട്ടുകളം, കലാപീഠം സനിൽ അവതരിപ്പിച്ച സോപാന സംഗീതം, 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, അഞ്ജന AS സംഘവും പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിയിൽ വച്ച് ഇന്ത്യയും നെതർലാൻഡ്

ഇന്ത്യൻസും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയറിലെ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 11:00 സുഭാഷിതം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയറിലെ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി. സമയം 6:15. ഉദയഗീതം. ദീപ്തി ഭല്ലയും സംഘവും പാടിയത്. ആദ്യം നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. June 21 നീറ്റ് യു ജി പുനഃപരീക്ഷ കണക്കിലെടുത്ത് രാജ്യത്ത് ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിന് 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നേരത്തെ അയച്ച സന്ദേശം June 30 വരെ എഡിറ്റ് ചെയ്യാനാവില്ല. ചുമയ്ക്കുള്ള കഫ് സിറപ്പുകൾ ഉൾപ്പെടെ എല്ലാത്തരം സിറപ്പുകളുടെയും വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിയന്ത്രണം ഇന്നലെ മുതൽ നിലവിൽ വന്നു. ഭക്ഷണപ്പൊതികളിൽ സ്റ്റേപ്ലർ പിൻ, മറ്റ് ലോഹവസ്തുക്കൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, മിഠായിക്കട തുടങ്ങിയ എല്ലാത്തരം ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. തിരിച്ചറിയൽ കാർഡ് എന്നതിലുപരി മറ്റാവശ്യങ്ങൾക്ക് ആധാർ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. പകൽ സമയത്തെ മിച്ചവൈദ്യുതി രാത്രിയിലും ഉപയോഗിക്കാവുന്ന ബാറ്ററി എനർജി സ്റ്റോറേജുകൾ വ്യാപകമാക്കാൻ KSEBയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം നൽകി. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ 1-3 പരാജയപ്പെടുത്തി.
1: ഇന്ന് ലോക മരുവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനം. ഭൂമിയുടെ ആരോഗ്യവും മനുഷ്യജീവന്റെ നിലനിൽപ്പും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. ഭൂവിനിയോഗത്തിലെ പിഴവുകളും തണ്ണീർത്തട നാശവും ജലസ്രോതസ്സുകളുടെ ശോഷണവും കുന്നിൻ പ്രദേശങ്ങളിലെ അമിത നിർമ്മാണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിന്റെയും വരൾച്ചയുടെയും ഭീഷണിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന് കേരളം മരുഭൂമിയാകാനുള്ള സാധ്യതയില്ലെന്ന് കരുതുന്നവർ പോലും സമ്മതിക്കും. ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ആസൂത്രണമില്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകും എന്ന മുന്നറിയിപ്പും കൂടിയാണ് ഈ ദിനം നൽകുന്നത്.
2: ഭൂമിയെ ശാസ്ത്രീയവും ദീർഘവീക്ഷണത്തോടും കൂടി ഉപയോഗിക്കാതെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ താറുമാറാക്കുന്ന രീതി വലിയ ഭീഷണിയാണ് ഇന്ന് ജനജീവിതത്തിന് ഉയർത്തുന്നത്.
1: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ എസ് ശ്രീകുമാർ,
2: പ്രത്യേകിച്ച് കേരളം പോലുള്ള വളരെ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് വലിയ ആഘാതം ഈ അശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികൾ ഉണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, വരൾച്ച, തീരദേശ മേഖലകളിലും ഉണ്ടാകുന്ന ചക്രവാത ചുഴി പോലുള്ള കാര്യം, അത്തരം ദുരന്തങ്ങൾ, കാറ്റ്, മിന്നൽ ചുഴലി പോലുള്ള പ്രത്യേക തരത്തിലുള്ള ദുരന്തങ്ങൾ ഒക്കെ കേരളത്തിൽ ആവർത്തിച്ച് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സവിശേഷമായ ചില ആവാസ വ്യവസ്ഥകളുണ്ട്, തണ്ണീർത്തടങ്ങളുണ്ട്, നമ്മുടെ പുഴകളുണ്ട്, ചെങ്കൽ കുന്നുകളുണ്ട്, വനമേഖലകളുണ്ട്, പശ്ചിമഘട്ട മലയോരങ്ങൾ തന്നെ, ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം ആവാസ വ്യവസ്ഥകളാണ്. അപ്പൊ ഇത്തരം ആവാസ വ്യവസ്ഥകളുടെ മനുഷ്യനേൽപ്പിക്കുന്ന പോറലുകൾ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ അതിനെ കൂടുതൽ ആവർത്തിക്കാനും അതിനെ കൂടുതൽ രൂക്ഷമാക്കാനും സഹായിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.
1: കഴിഞ്ഞ ഏതാനും 10 കേരളത്തിന്റെ വികസനത്തിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസവും കാരണം ഭൂവിനിയോഗ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പരിവർത്തനത്തിന്റെ ഭൂരിഭാഗവും പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സവിശേഷതകൾ വേണ്ടത്ര പരിഗണിക്കാതെയാണ് സംഭവിച്ചിട്ടുള്ളത്.
3: ഭൂവിനിയോഗം വാസ്തവത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഭക്ഷ്യവിളകളിൽ നിന്ന് വാണിജ്യ വിളകളിലേക്കുള്ള മാറ്റമാണ് ആദ്യം സംഭവിച്ചത്.
1: MG യൂണിവേഴ്സിറ്റിയിലെ KN Raj സ്കൂൾ ഓഫ് എക്കണോമിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് മുരളീധരൻ,
3: 60s 70s ആദ്യവും ഭൂപരിഷ്കരണം ഉണ്ടാവുകയും ഈ വാണിജ്യ വിളകൾക്കായി മാറിയ സ്ഥലങ്ങളെ ഭൂപരിധിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പൊ പിന്നീട് ഭൂവിനിയോഗത്തിന് ലഭ്യമായ ഭൂമി എന്ന് പറയുന്നത് ആളുകൾ താമസിക്കുന്നതോ അതല്ലെ ഭക്ഷ്യവിളകൾക്കായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളുമാണ്. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് 70s ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ സംഭവിക്കുക. അപ്പൊ ഈ മൈഗ്രേഷൻ സംഭവിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഒരു വിഭാഗം ആളുകളുടെ ധനസ്ഥിതി മെച്ചപ്പെടുകയും പരസ്ഥിതി മെച്ചപ്പെട്ട അതേ കാലഘട്ടത്തിൽ തന്നെയാണ് 60s-70s വ്യവസായ ട്രേഡ് രംഗത്ത് സംഘടിതമായ തൊഴിൽ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും ചെയ്തപ്പോൾ വ്യവസായത്തിൽ മുടക്കുന്നതിനേക്കാൾ ഈ ഗൾഫിൽ നിന്നും പണം ഉണ്ടായവർക്ക് റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവര് കണ്ടുപിടിച്ച എളുപ്പ മാർഗമാണ് റിയൽ എസ്റ്റേറ്റ്.
1: നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും കുറവ് ഭൂവിനിയോഗ പ്രശ്നത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്. പരമ്പരാഗതമായി പ്രകൃതിദത്ത ജലസംഭരണികളും ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളും വെള്ളപ്പൊക്ക സംരക്ഷണ സംവിധാനമായും പ്രവർത്തിച്ചു വരുന്ന ഇവയുടെ കുറവ് കാർഷിക ഉൽപാദനം കുറയ്ക്കുക മാത്രമല്ല, അതിശക്തമായ മഴയും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു.
4: കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിനിടെ കേരളത്തിന്റെ കാർഷിക ഭൂവിനിയോഗത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്.
1: കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മുൻ മേധാവി ഡോക്ടർ പി ഇന്ദിരാദേവി,
4: കാർഷിക രംഗത്ത് നിന്നും കാർഷികേതര രംഗത്തേക്ക്, പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, വാണിജ്യാവശ്യത്തിനാവട്ടെ, ഗാർഹിക ആവശ്യങ്ങൾക്കാവട്ടെ, വൻതോതിൽ ഭൂമി തരം മാറി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, തരിശു ഭൂമിയും ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രകടമായിട്ടും അതേസമയം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് കേരളത്തിലെ നെൽവയലുകളുടെ കാര്യം. ഏകദേശം 800,000 hectares ഉണ്ടായിരുന്ന നെൽവയലുകൾ ഇപ്പോ 200,000 hectares താഴെ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഒട്ടുമിക്ക കായലുകളുടെയും വിസ്തൃതി ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത്ര തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും വളരെയേറെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ മലനാട്ടിലെ ഉൾമേടുകളുടെ ശോഷണം. സംസ്ഥാന സർക്കാരിന്റെ ഈ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഉൾമേടുകൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചതായി കാണാം. കാർഷിക രംഗത്തേക്ക് വരികയാണെങ്കിൽ കാർഷിക രംഗത്തെ ഏറ്റവും പ്രകടമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്കുള്ള മാറ്റം. ഇപ്പൊ ശാസ്ത്രീയമായൊരു ഭൂവിനിയോഗ നയം വളരെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കുള്ളപ്പോഴും അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം പലപ്പോഴും നമുക്ക് കാണാനാവുന്നില്ല.
1: ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമങ്ങളെ ഭൂവിനിയോഗ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. 1960s മുതൽ ഘട്ടംഘട്ടമായി നടപ്പിലാക്കിയ കേരള ഭൂപരിഷ്കരണ നിയമം കൃഷിക്കാർക്ക് ഉടമസ്ഥാവകാശം നൽകുകയും ഭൂ ഉടമ അവകാശത്തിന് പരിധി ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കാർഷിക ഘടനയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. പരിഷ്കാരങ്ങൾ ഭൂമി പുനർവിതരണം ചെയ്യുന്നതിൽ വിജയിച്ചെങ്കിലും ദീർഘകാല ഭൂവിനിയോഗ ആസൂത്രണത്തിനും പാരിസ്ഥിതിക മാനേജ്മെന്റിനുമുള്ള സമഗ്രമായ ഒരു ചട്ടക്കൂടായി അവ പൂർണ്ണമായും പരിണമിച്ചില്ല.
5: കേരളത്തിന്റെ മൊത്തം ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിലും ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായിരുന്നു 1960s സംഭവിച്ച ഭൂപരിഷ്കരണ നിയമം.
1: അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
5: ഭൂപരിഷ്കരണ നിയമത്തിൽ അന്ന് കൈവശമുണ്ടായിരുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശം നൽകുകയും ഭൂമിയുടെ അവകാശം കിട്ടിയ ആളുകൾക്ക് അത് തുടർന്ന് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഭൂമി വലിയ തോതിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ടു, പ്രത്യേകിച്ച് കാർഷിക ഭൂമി എന്ന ഒരു ആക്ഷേപം ഭൂപരിഷ്കരണ നിയമത്തിലുണ്ട്. അതുപോലെ പ്രധാനമാണ്, തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയാകും, തോട്ടങ്ങൾ തന്നെ ഇല്ലാതെയാവും തുണ്ടുവൽക്കരിച്ചാൽ. അതുകൊണ്ട് തോട്ടങ്ങളെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് കൊടുക്കണം എന്ന വാദം. തൊഴിലാളികളുടെ പൊതു താല്പര്യം മുൻനിർത്തിയാണ് തോട്ടങ്ങൾക്ക് ആ ഇളവ് കിട്ടിയത്. 6 ഇനം തോട്ടങ്ങൾക്ക് കിട്ടിയ ഇളവ് ഏതാണ്ട് 5-6 decades തുടർന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, തോട്ടങ്ങൾ അതേ നിലയിൽ നടത്തിക്കൊണ്ടു പോവുക സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ കൂടുതൽ പാരിസ്ഥിതികമായും ബുദ്ധിമുട്ടാണ്. അപ്പോ ബഹുവിളകൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാക്കി മാറ്റുക എന്നത് ഇപ്പോഴത്തെ ഒരാവശ്യമാണ്. അങ്ങനെ ഭൂമിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതാണ്ട് 60-70 years തുടർന്നു വന്ന ഭൂപരിഷ്കരണ നിയമം ഒളിച്ചെഴുതുമ്പോൾ നിലവിലുള്ള തോട്ടങ്ങൾ മറ്റേതെങ്കിലും ഉപയോഗങ്ങൾക്ക് വക മാറ്റി പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തോട്ടങ്ങൾ റിസോർട്ടുകളായിട്ടും ടൂറിസം പർപ്പസിനും മാറ്റുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് കേവലം 5% താഴെ മാത്രമേ തോട്ടങ്ങൾ ടൂറിസം ആവശ്യങ്ങൾക്കോ മറ്റ് വിളകൾക്കോ ഉപയോഗിക്കാവൂ എന്ന നിബന്ധന കൊണ്ടുവന്നത്. പക്ഷെ കേരളത്തിന്റെ ഭൂമി ഉപയോഗത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് മുമ്പിലുണ്ട്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിലെ ഭൂമി ഉപയോഗം സംബന്ധിച്ച നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും അതിന് പ്രത്യേക ഭൂമി ഉപയോഗ നയമുണ്ടാക്കണമെന്നും നിയമമുണ്ടാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാറ്റമാണ് ഭൂപരിഷ്കരണത്തിൽ ഉണ്ടാവേണ്ടത്. അത് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് പരിസ്ഥിതിയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കരുത്, തൊഴിൽ വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കരുത്. ഇത് രണ്ടും സംരക്ഷിച്ചുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റമാണ് ഭൂമിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടത്.
1: ഭൂവിനിയോഗ പഠനങ്ങളിലും ആസൂത്രണത്തിലും പരിസ്ഥിതി മാനേജ്മെന്റിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഏജൻസികൾ ഉൾപ്പെടെ താരതമ്യേന ശക്തമായൊരു സംവിധാനം കേരളത്തിനുണ്ട്. ഭൂമിശാസ്ത്ര വിവര സംവിധാനങ്ങളിലെയും റിമോട്ട് സെൻസിംഗ്, ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡുകൾ എന്നിവയിലെയും പുരോഗതി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണത്തിന് പുതിയ അവസരങ്ങൾ നൽകുന്നു.
6: കാർഷിക മേഖലയിൽ പല വെല്ലുവിളികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തരിശുഭൂമി കിടക്കുന്നതാണ്.
1: CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു:
6: ഇതെല്ലാം നമുക്ക് കാർഷിക യോഗ്യമാക്കി എടുത്താൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷണ ഉത്പാദനം നമുക്ക് കുറെ നന്നാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പ്ലാൻ ഒരു 50,000 മുതൽ 75,000 ഹെക്ടർ സ്ഥലത്തെങ്കിലും നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരണം. കിടക്കുന്ന തരിശ് ഭൂമി ചെറിയ തുണ്ടുകളാണ് കേരളത്തിലെ കൃഷിയിടങ്ങൾ. അതിനെ നമ്മളൊന്ന് ലാൻഡ് പൂളിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലസ്റ്റർ ഫാമിംഗ്. ഇപ്പോഴത്തെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി ലാൻഡ് പൂള് ചെയ്യണം. അപ്പൊ ലാൻഡ് പൂള് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന എഗ്രിമെന്റ്, ലാൻഡ് ലീസിന്റെ നിയമങ്ങൾ, അതൊക്കെ കുറച്ച് പരിഷ്കാരം ഉണ്ടായെങ്കിൽ മാത്രമേ തരിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥര് ലാൻഡ് പൂളിങ്ങിന് അത് വിട്ടുതരികയുള്ളൂ. ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഒരു മോണിറ്ററിംഗ് കംപ്ലീറ്റ് ഡിജിറ്റൽ ആക്കണം. അതിനൊരു കേരള അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, ആ ഒരു ലെവലിലേക്ക് ഒരു GIS റിമോട്ട് സെൻസിങ് അധിഷ്ഠിതമാക്കി ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പാഴ്സലിന്റെ ഏതൊരു തുണ്ടിന്റെയും ലാൻഡ് മാപ്പും അതുവഴിയുള്ള അതിന്റെ ലാൻഡ് യൂസും അറിയുകയും അതിനെ റെഗുലറായി മോണിറ്റർ ചെയ്യാൻ സാധിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അഗ്രികൾച്ചർ നമ്മുടെ ലാൻഡ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, മറ്റ് ഉപയോഗത്തിന് പോകരുത്. കേരളത്തിലെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് വിളകൾ മാത്രമാണ്. അപ്പൊ ഈ പ്ലാന്റേഷൻസിന്റെ കൂടെ ഇന്ന് ധാരാളം വിദേശ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പഴവർഗ്ഗങ്ങൾ. അപ്പൊ അതിനെ കൂടെ ഇതിനിടയിൽ കൃഷി ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതിനുള്ള ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള കൊച്ചു കുറെ മാറ്റങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തരിച്ചു കിടക്കുന്ന ഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കാൻ സാധിക്കും.
1: മരുവൽക്കരണത്തെയും വരൾച്ചയെയും ചെറുക്കുന്നതിനുള്ള ലോക ദിനാചരണം കേരളത്തിന്റെ ഭൂവിഭവങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ്. മരുവൽക്കരണം കേവലം മരുഭൂമികളുടെ വ്യാപനം മാത്രമല്ല, അത് തുടങ്ങുന്നത് ഭൂമിയുടെ ക്രമാനുഗതമായ നശീകരണവും അതിന്റെ ഉൽപാദനശേഷി നഷ്ടപ്പെടുത്തുന്നിടത്തുമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മാത്രമല്ല, ഭക്ഷ്യ ജലസുരക്ഷയും വരും തലമുറകൾക്ക് പ്രതിരോധ ശേഷിയുള്ള ഭാവിയും ഉറപ്പാക്കുന്നതിന് ഈ ഭൂവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമത്രേ.
0: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:30.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തു പറഞ്ഞു.
3: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
3: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
5: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യാ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തുവിദ്യ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
3: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത.

0: പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. രണ്ടാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പ് യോഗ്യത നേടിയ നോർവെ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 തകർത്താണ് നോർവെ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളാണ് നോർവെക്ക് മിന്നും വിജയമൊരുക്കിയത്.
1: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.
2: ഫ്രാൻസ് ദേശസ്യ എവിയൻ നഗരെ G7 ശിഖരസമ്മേളനാവധൌ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ വിഭിന്നാനാം രാഷ്ട്രാണാം നേതൃഭിഃ സഹ ദ്വൈപാക്ഷികോപവേശനം കൃത്വാ വിസ്തൃതം കൂടനീതിക കാര്യം വിഹിതം. വിദേശമന്ത്രാലയാനുസാരം പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ തഥാ തസ്യ കനാഡാദേശസ്യ സമകക്ഷീയേണ മാർക്ക് കാർണി ഇത്യനേന ച ഭാരത കനാഡാദേശയോഃ സംബന്ധേഷു സകാരാത്മകതായാഃ സ്വാഗതം കൃതം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇത്യനേന സഹ മിലിത്വാ പ്രധാനമന്ത്രി ശ്രീമോദി 35-ദ്വിസഹസ്രതമവർഷസ്യ ദൂരദൃഷ്ട്യാന്തരഗതം ഭാരത UK സംബന്ധാനാം പ്രഗതിം സമീക്ഷിതവാൻ. പ്രധാനമന്ത്രി മോദി G7 ശിഖര സമ്മേളനാവധൌ UAE അധ്യക്ഷേണ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഇത്യനേന സഹാപി മിലിത്വാൻ. തഥാ ച പശ്ചിമ ഏഷ്യാ ക്ഷേത്രെ ചിരസ്ഥായി ശാന്തിം സുരക്ഷാം സ്ഥിരതാം ച പ്രവർദ്ധയിതും സംവാദസ്യ കൂട്ടനീതേഃ അന്താരാഷ്ട്രീയവിധേഃ സാർവഭൗമത്വസ്യ പ്രാദേശിക അഖണ്ഡതായാശ്ച സമ്മാനസ്യ മഹത്വം അധോരേഖിതം. കെന്യാദേശസ്യ രാഷ്ട്രപതിനാ വില്യം റൂട്ടോ ഇത്യനേന സഹാപി ശ്രീമോദി മേലനം കൃതവാൻ. ശ്രീമോദി അവദത് യത് ഭാരതം കെന്യാ ച വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാസു ദീർഘകാലം യാവത് സഹഭാഗിത്വം കുർവന്തി. ജാപാനദേശസ്യ പ്രധാനമന്ത്രിണാ സഹ മിലിത്വാ ശ്രീമോദി അവധാനം ദത്തവാൻ യത് ഭാരത ജാപാനദേശയോഃ സംബന്ധഃ വിവിധേഷു ക്ഷേത്രേഷു നിരന്തരം സുദൃഢം ഭവിഷ്യതി. ഫ്രാൻസ് ദേശസ്യ എവിയൻ നഗരം അദ്യ വൈശ്വിക കൂട്ടനീതേഃ കേന്ദ്രഃ അസ്തി യത് G7 ശിഖര സമ്മേളനസ്യ മഹത്വപൂർണേ ചരണേ അസ്തി. ഭാരതസ്യ സഹഭാഗിദേശസ്യ രൂപേണ സഹഭാഗിത്വേന സർവേഷാം ദൃഷ്ടിഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അമേരിക്കാദേശസ്യ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേന സഹ ബഹുപ്രതീക്ഷിതായാം ദ്വൈപാക്ഷിക സമ്മേളനെ ദൃഢതയാ നിബദ്ധഃ അസ്തി. യത് അദ്യ ശിഖര സമ്മേളനാവധൌ ഭവിഷ്യതി. 25-ദ്വിസഹസ്രതമവർഷസ്യ ഫർവരി മാസെ വാഷിംഗ്ടൺ DC ഇത്യത്ര അന്തിമ വാരം മേലനാനന്തരം ഉഭയോഃ മധ്യേ ഏതത് പ്രഥമം മേലനം ഭവിഷ്യതി. അദ്യതനസ്യ സംവാദസ്യ സമയേ തൌ ബഹുവിധ ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹയോഗം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യതഃ. തഥാ ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു ചർച്ചാം കരിഷ്യതഃ ഇത്യപേക്ഷാ അസ്തി. അമേരിക്കാദേശസ്യ രാഷ്ട്രപതിനാ സഹ മേലനം അതിരിച്യ അദ്യ പ്രധാനമന്ത്രി ശ്രീമോദി സർവേഭ്യഃ ലാഭായ സന്തുലിതം സർവസമാവേശം സുസ്ഥിരം ച ആർത്ഥികവൃദ്ധേഃ പുനരുത്ഥാനം ഇത്യസ്മിൻ വിഷയെ തഥാ കൃത്രിമ ബുദ്ധിമത്തായാഃ സുരക്ഷിതം ദ്രുത പ്രഭാവി ഉപയോഗം സുനിശ്ചേതും ഇതി വിഷയെ G7 ഇത്യസ്യ കാര്യസത്രേ അപി ഭാഗം

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് പരിധിയിലെ മണമ്പൂർ, ഒറ്റൂർ, ചെറുനീയൂർ, ചെമ്മരുതി, ഇടവ, വെട്ടൂർ, ഇലകമൺ, വർക്കല മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീമ BVM അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8891 719 771 944 66 6689. തിരുവനന്തപുരം ജില്ലയിൽ ആത്മാ പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷിവിജ്ഞാന കേന്ദ്രം മിത്രനികേതൻ എന്നിവിടങ്ങളിലായി 2026 ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോ ഗ്രീൻസ് എന്നിവയ്ക്കു പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവവളം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ഈ മാസം 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9383471980 9383471995 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് തിരുവനന്തപുരം ജില്ലാ ആത്മാ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ബ്ലോക്ക് പരിധിയിലെ വിളപ്പിൽ, വിളവൂർക്കൽ, മലയൻകീഴ്, മാറനല്ലൂർ, കല്ലിയൂർ, പള്ളിച്ചൽ, ബാലരാമപുരം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് പള്ളിച്ചൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 8606 715 770 93 83 4703. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് കൃഷിഭവനിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 50% സബ്സിഡി നിരക്കിൽ 125 രൂപയ്ക്ക് ലഭ്യമാണ്. കർഷകർ

0: കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9 408 178 1 0 1 0 4 8 7 2 4 3 8 5 7 6. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കാർഷിക സർവകലാശാല, കൃഷി വിജ്ഞാന കേന്ദ്രം, സദാനന്ദപുരവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കിസാൻ മേളയും കർഷക സെമിനാറും ഇന്ന് രാവിലെ 9 മണി മുതൽ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഇവിടെ വെച്ച് ഓണവിപണി ലക്ഷ്യമാക്കി പച്ചക്കറി വിത്തുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, കാർഷിക കർമ്മസേനയുടെ പച്ചക്കറി തൈകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രം ഖേത് ബച്ചാവോ അഭിയാന്റെ ഭാഗമായി ഇന്ന് കുന്നത്തുകാൽ വെച്ച് നാളികേര കൃഷിയുടെ പരിശീലനവും കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് മഞ്ഞളിന്റെ മൂല്യവർദ്ധിത ഉൽപ്പാദനത്തിന്റെ പരിശീലനവും സംഘടിപ്പിക്കുന്നു. വിളയുടെ ആവശ്യകത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും സമയത്തും രീതിയിലും നൽകുന്ന സമീകൃത വളപ്രയോഗം, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പ്രാധാന്യം നൽകുക, നീം കോട്ടഡ് യൂറിയ, കസ്റ്റമൈസ്ഡ് വളങ്ങൾ, നാനോ വളങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിച്ച് മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, പുതയിടൽ, പയറുവർഗ ചെടികൾ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ഉദ്ദേശ്യം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ജൂൺ 17. ചരിത്രത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാനായി കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: മലയാള കവിതയിലെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അന്തരിച്ചത് 1948 ജൂൺ 17. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രമണൻ എന്ന വിലാപകാവ്യം മലയാള സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കൃതികളിലൊന്നാണ്. തൃശൂരിലെ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വെച്ച് ക്ഷയരോഗബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. വെറും 36 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതം മലയാളികളെ പ്രണയവും വിരഹവും കവിതയും പാടാൻ പഠിപ്പിച്ചു. സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് കവിതയെ ജനകീയമാക്കിയ ഈ ഗാനകിന്നരന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് കേരളം ഈ ദിവസം കടന്നുപോകുന്നത്. ഝാൻസി റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 17. ഗ്വാളിയോറിനടുത്തുള്ള കോട്ട കീസറായിൽ വെച്ച് പുരുഷവേഷം ധരിച്ച് ബ്രിട്ടീഷ് ഹുസാർ സൈന്യത്തോട് അവർ ധീരമായി പോരാടി. യുദ്ധത്തിനിടയിൽ മാരകമായി പരിക്കേറ്റ അവർ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഭാരതീയ സ്ത്രീശക്തിയുടെയും രാജ്യസ്നേഹത്തിന്റെയും എക്കാലത്തെയും വലിയ ഉദാഹരണമായി റാണി ലക്ഷ്മിബായി ഓർമ്മിക്കപ്പെടുന്നു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ MP പോൾ എന്ന മണിമലയത്ത് പീറ്റർ പോൾ അന്തരിച്ചത് 1952 ജൂൺ 17. മലയാളത്തിൽ നോവൽ സാഹിത്യത്തെ ശാസ്ത്രീയമായി സമീപിച്ച ആദ്യകാല നിരൂപകനാണ് അദ്ദേഹം. നോവൽ സാഹിത്യം, ചെറുകഥാപ്രസ്ഥാനം, കാവ്യദർശനം എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. 1917 ജൂൺ 17 മഹാത്മാഗാന്ധിയും കസ്തൂർബാ ഗാന്ധിയും അഹമ്മദാബാദിലെ പ്രസിദ്ധമായ സബർമതി ആശ്രമത്തിലെ ഹൃദയകുഞ്ച് എന്നയിടത്തിലേക്ക് താമസമാറുന്നത്. ഗാന്ധിജിയുടെ അടുത്ത അനുയായിയായിരുന്ന കാകാ സാഹേബ് കലേൽക്കറാണ് ഈ വസതിക്ക് ഹൃദയകുഞ്ച് എന്ന പേരിട്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഈ വസതിയിൽ വെച്ചാണ് ഗാന്ധിജി നിരവധി വിദേശ പ്രതിനിധികളുമായും ദേശീയ നേതാക്കളുമായും ചർച്ചകൾ നടത്തിയത്. 1930 മാർച്ച് 12 ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചതും ഇവിടെ നിന്നാണ്.

0: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഈ ആശ്രമത്തിലേക്ക് ഇനി മടങ്ങി വരില്ലെന്ന് 1930 ദണ്ഡിയാത്ര പുറപ്പെടും മുമ്പ് ഗാന്ധിജി പ്രതിജ്ഞയെടുത്തിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. നിലവിൽ ഹൃദയകുഞ്ച് ഒരു ദേശീയ സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന എഴുത്തുമേശ, ചർക്ക, കത്തുകൾ തുടങ്ങിയവ ഇന്നും അവിടെ സന്ദർശകർക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നതിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ 17 ലോക മരുഭൂവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. 1994 ഐക്യരാഷ്ട്രസഭ പൊതുസഭ 17 ഈ ദിനമായി പ്രഖ്യാപിച്ചത്. ഫലഭൂയിഷ്ഠമായ ഭൂമി നശിക്കുന്നത് തടയുക, വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുക, മണ്ണൊലിപ്പും വനനശീകരണവും കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ച ലോക പ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി പ്രതിമ ന്യൂയോർക്ക് ഹാർബറിൽ എത്തിച്ചേർന്നത് 1885 ജൂൺ 17. ഫ്രാൻസിൽ നിന്ന് ഇസേറെ എന്ന ഫ്രഞ്ച് കപ്പലിലാണ് പ്രതിമ ന്യൂയോർക്കിൽ എത്തിച്ചത്. ഭീമാകാരമായ ഈ പ്രതിമ ഒറ്റയടിക്കല്ല കൊണ്ടുവന്നത്. 350 കഷ്ണങ്ങളാക്കി വേർതിരിച്ച് 214 പെട്ടികളിലാക്കിയാണ് അമേരിക്കയിൽ എത്തിച്ചത്. ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റേ ബാർത്തോൾഡിയാണ് പ്രതിമ രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ ആന്തരിക ഇരുമ്പ് ചട്ടക്കൂട് നിർമ്മിച്ചത് പ്രശസ്തമായ ഈഫൽ ഗോപുരം രൂപകൽപ്പന ചെയ്ത ഗുസ്താവ് ഈഫലാണ്. ന്യൂയോർക്കിൽ എത്തിച്ച ശേഷം പ്രതിമയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും 1886 ഒക്ടോബർ 28 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലാൻഡ് ഇത് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ലിബർട്ടി എൻലൈറ്റനിംഗ് ദി വേൾഡ് എന്നാണ് ഈ പ്രതിമയുടെ യഥാർത്ഥ പേര്. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആഗോള പ്രതീകമായ ഈ പ്രതിമ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജാക്കലിൻ എ സംസാരിക്കുന്നു.
4: രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ പ്രകടമാക്കാതിരിക്കുകയും അശ്രദ്ധമായി തുടർന്നാൽ ക്രമേണ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഹൈപ്പർ ടെൻഷനെ നിശബ്ദ കൊലയാളി അഥവാ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ ആരോഗ്യാവസ്ഥ കൃത്യസമയത്തെ രക്തപരിശോധനകളിലൂടെയും രക്തസമ്മർദ്ദം വിലയിരുത്തുന്നതിലൂടെയും നിലനിർത്തിക്കൊണ്ടു പോകാവുന്നതാണ്. പ്രായം കൂടുന്തോറും ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും നോക്കി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഉയർന്ന ബ്ലഡ് പ്രഷറിന്റെ ലക്ഷണങ്ങൾ: ശക്തമായ തലവേദന, ഓക്കാനം, ഛർദി, നെഞ്ചുവേദന, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം, അമിതക്ഷീണം, ഉറക്കക്കുറവ്, നെഞ്ച്, കഴുത്ത്, ചെവി എന്നിവിടങ്ങളിലെ വേദന, തലകറക്കം എന്നിവയാണ്. ഇവയിലേതെങ്കിലും ഒക്കെ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതും ആവശ്യമെങ്കിൽ അടിയന്തര ചികിത്സ തേടേണ്ടതുമാണ്. ഹൈപ്പോ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയിൽ ബോധക്ഷയം, അശ്രദ്ധ, ആശയക്കുഴപ്പം, സ്വഭാവത്തിലെ അസാധാരണ മാറ്റം, ബലക്കുറവ്, ഓക്കാനം, കാഴ്ചമങ്ങൽ തുടങ്ങിയ അസ്വസ്ഥതകൾ വരാം. രക്തസമ്മർദ്ദം നോർമൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെയോ BP ചെക്ക് ചെയ്യേണ്ടതാണ്. 10 മിനിറ്റെങ്കിലും വിശ്രമിച്ച ശേഷമാണ് സാധാരണയായി BP നോക്കേണ്ടത്. അരമണിക്കൂർ മുൻപെങ്കിലും കഫീൻ അടങ്ങിയ പാനീയങ്ങൾ നിർത്തിവെക്കണം. സിസ്റ്റോളിക് പ്രഷർ 120 mm of mercury അതിലൽപ്പം താഴെയോ, ഡയസ്റ്റോളിക് പ്രഷർ 80 mm of mercury അതിലൽപ്പം താഴെയോ ആകുന്നതാണ് നോർമൽ BP. ഹൃദയത്തിന്റെ അറകൾ ചുരുങ്ങി രക്തം രക്തക്കുഴലിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ രക്തക്കുഴൽ ഭിത്തിയിൽ രക്തം ചെലുത്തുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഒഴുകുന്ന രക്തം രക്തക്കുഴൽ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദം ഡയസ്റ്റോളിക് പ്രഷറും ആണ്. സിസ്റ്റോളിക് പ്രഷർ 120 mm of mercury മുകളിൽ 130 വരെ വരികയാണെങ്കിൽ BP വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. സിസ്റ്റോളിക് പ്രഷർ 130 മുകളിൽ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്നും 140 മുകളിൽ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എന്നും 180 വരെ സ്റ്റേജ് 3 ഹൈപ്പർ ടെൻഷൻ എന്നും കണക്കാക്കാം. സിസ്റ്റോളിക് പ്രഷർ 180 mm of mercury ഡയസ്റ്റോളിക് പ്രഷർ 120 mm of mercury മുകളിലായാൽ അടിയന്തര ഘട്ടമായി കണക്കാക്കുകയും ഉടനടി ചികിത്സ തേടുകയും വേണം. ഒഴുകുന്ന രക്തത്തിന്റെ അളവും കുഴലിന്റെ വലിപ്പവും അനുസരിച്ച് രക്തസമ്മർദ്ദം വ്യത്യാസപ്പെടുന്നു. ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് ചില മരുന്നുകളുടെ

0: തുടർച്ചയായ ഉപയോഗം എന്നിവ ബി പിയിൽ വ്യത്യാസം വരുത്തുന്നു. ഹൃദയപേശികൾ, വൃക്ക, രക്തക്കുഴൽ തുടങ്ങിയ അവയവങ്ങളുടെ രോഗാവസ്ഥകളും ജനിതക വൈകല്യങ്ങളും കാരണമുണ്ടാകുന്ന രക്തസമ്മർദ്ദത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. രക്തസമ്മർദ്ദം സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുവാൻ നാം ആഹാരക്രമത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഡാഷ് എന്ന ആഹാര രീതിയാണ് നാം ഇതിനായി അവലംബിക്കേണ്ടത്. ധാരാളം നാരുള്ളതും പല നിറത്തിലുള്ളതും ജലാംശം നന്നായി അടങ്ങിയിട്ടുള്ളതുമായ പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ, കൂടുതൽ പ്രോട്ടീനും കുറച്ച് കൊഴുപ്പും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയാണ് ഡാഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബീൻസ്, വെള്ളരിക്ക, ചീര, മല്ലിയില, പുതിനയില, വെണ്ടയ്ക്ക തുടങ്ങിയവയും ചെറുപയർ, റാഗി, പരിപ്പുവർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ, ചെറുധാന്യങ്ങൾ, മുഴുധാന്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നവ. എല്ലാ പച്ചക്കറികൾക്കും പുറമെ ചാള, മത്തി, നെത്തോലി തുടങ്ങിയ മുള്ളുകൾ ഉൾപ്പെടെ കഴിക്കുവാൻ കഴിയുന്ന ചെറു മത്സ്യങ്ങൾ, മുട്ട, തൊലി കളഞ്ഞ കോഴിയിറച്ചി എന്നിവയും ആരോഗ്യത്തിന് നല്ലതാണ്. നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പുളിയുള്ള പഴങ്ങളും ചെറി, ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും കഴിക്കേണ്ടതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ ഉൾപ്പെടെ ഉള്ള സലാഡുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലൊരു രീതിയാണ്. അമിതമായ എരിവ്, പുളി, ഉപ്പ്, മസാല ചേർന്നവ, പാക്കറ്റ് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, അധികമായി പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ, പൂരിത കൊഴുപ്പടങ്ങിയ റെഡ് മീറ്റ്, പന്നിയിറച്ചി മുതലായവ ഒഴിവാക്കേണ്ടവയാണ്. ബേക്കറിയിൽ നിന്നും ലഭിക്കുന്ന അധികം മധുരവും ഉപ്പും കൊഴുപ്പും കലർന്ന പലഹാരങ്ങൾ ബ്ലഡ് പ്രഷർ വളരെയധികം ഉയർത്തുന്നു. പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം, മധുരക്കിഴങ്ങ്, തക്കാളി എന്നിവയും തണ്ണിമത്തൻ, അവക്കാഡോ, മാതളം, ഉരുളക്കിഴങ്ങ്, കരിക്കൻ വെള്ളം എന്നിവയും, ബദാം, കശുവണ്ടി, കപ്പലണ്ടി, ഈന്തപ്പഴം എന്നിവയും ചെറിയ അളവിൽ നിത്യം കഴിക്കുന്നത് നല്ലതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജാക്വിലിൻ എ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റെയിൽടെൽ കോർപ്പറേഷനിൽ എഞ്ചിനീയർമാരുടെ 13 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോർപ്പറേഷന്റെ സദേൺ റീജ്യൺ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷനുമായി ചേർന്ന് നടത്തുന്ന പ്രോജക്റ്റിലേക്കാണ് ഒഴിവ്. തസ്തികകളും ഒഴിവും L1 എഞ്ചിനീയർ 9, L2 എഞ്ചിനീയർ 3, L3 എഞ്ചിനീയർ 1. യോഗ്യത: സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിലുള്ള ബിരുദം. L1 തസ്തികയിലേക്ക് മേൽപ്പറഞ്ഞ യോഗ്യതയ്ക്കൊപ്പം സെക്യൂരിറ്റി പ്ലസ് CEH ECSA OEM സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും. L2 തസ്തികയിലേക്ക് സെക്യൂരിറ്റി പ്ലസ് ECSA GCFA GCFE CIASSP OEM സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. L3 തസ്തികയിലേക്ക് സൈബർ സെക്യൂരിറ്റിയും CISSP CISM അല്ലെങ്കിൽ CISA ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലൈബ്രറി പ്രോജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ ഫ്രെയിംവർക്കിൽ 8 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായം L1 തസ്തികയിലേക്ക് 24 വയസ്സും L2 തസ്തികയിലേക്ക് 50 വയസ്സും L3 തസ്തികയിലേക്ക് 55 വയസ്സും കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാലിൽ അയക്കണം. വിലാസം: ടെറിട്ടറി മാനേജർ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ടെറിട്ടറി ഓഫീസ്, ഫസ്റ്റ് ഫ്ലോർ, ഈസ്റ്റേൺ എൻട്രി ടവർ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി 6820016. മേൽവിലാസം ഒരിക്കൽ കൂടി: ടെറിട്ടറി മാനേജർ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ടെറിട്ടറി ഓഫീസ്, ഫസ്റ്റ് ഫ്ലോർ, ഈസ്റ്റേൺ എൻട്രി ടവർ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി 6820016. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി: ജൂൺ 22. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും

0: സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.railtel.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.railtel.com. ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിലെ നിയമനങ്ങൾക്കായുള്ള കമ്പൈൻഡ് മെട്രിക് ലെവൽ പരീക്ഷയ്ക്കും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്കും അപേക്ഷ ക്ഷണിച്ചു. കമ്പൈൻഡ് മെട്രിക് ലെവലിൽ 1535 ഒഴിവും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ 716 ഒഴിവുമുണ്ട്. തസ്തികകൾ: മെട്രിക് ലെവലിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഡ്രോട്ട്സ്മാൻ, സർവേയർ, ഡ്രൈവർ, കുക്ക്, പ്യൂൺ, ഡ്രാഫ്റ്റ്സ്മാൻ, ബ്ലാക്ക് സ്മിത്ത്, ആയ, ലാബ് അറ്റൻഡന്റ്, വാർഡ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളും ഹയർ സെക്കൻഡറി ലെവലിൽ ലബോറട്ടറി അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, LD ക്ലാർക്ക്, ഫോറസ്റ്റർ, അഗ്രികൾച്ചർ ഫീൽഡ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളുമാണ് ഉള്ളത്. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിജയം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി: മെട്രിക് ലെവൽ പരീക്ഷയ്ക്ക് June 28, ഹയർ സെക്കൻഡറി ലെവലിന് July 5. ഓരോ തസ്തികയിലേക്കുമുള്ള പ്രായപരിധി, യോഗ്യത, അപേക്ഷാ ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://erecruitment.andamannicobar.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://erecruitment.andamannicobar.gov.in. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൊഫഷണൽമാരുടെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകൾ: ടീം മാനേജർ, ടീം ലീഡർ, ടീം മെമ്പർ, കമ്പനി സെക്രട്ടറി, ഹെഡ് സെയിൽസ് ടെക്നിക്കൽ ഓഫീസർ, സൈറ്റ് മാനേജർ. യോഗ്യത: BE, BTech അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, MBA, PGDM അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ക്ലാസിഫൈഡ് കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ CA, ICWA. അപേക്ഷാ ഫീസ് ₹1,180. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bharatpetroleum.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bharatpetroleum.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.
1: തൊഴിൽ ദർശനം.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ബി ശ്രീകല.
1: വാക്യഘടനയിൽ വരുത്തുന്ന അശ്രദ്ധ അർത്ഥബോധത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ എഴുത്തിലും വാമൊഴിയിലും കാണാൻ സാധിക്കും. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിയെ അനുമോദിച്ചു. നന്നായി പഠിച്ചത് അധ്യാപകനോ കുട്ടിയോ എന്ന ആശയക്കുഴപ്പമുണ്ടാവുക സ്വാഭാവികം മാത്രം. ഒന്നുകിൽ അധ്യാപകൻ കഴിഞ്ഞ് കോമ കൊടുക്കുക, അല്ലെങ്കിൽ വാക്യഘടന ഇങ്ങനെ ക്രമപ്പെടുത്തുക. നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടിയെ അനുമോദിച്ചു. ഈ രീതിയിലേക്ക് ഘടന മാറുമ്പോൾ ആശയം വളരെ വ്യക്തമാകുന്നു. മറ്റൊരുദാഹരണം നോക്കുക. പെട്ടെന്നുണ്ടായ ഗൃഹനാഥന്റെ മരണം കുടുംബത്തെ തളർത്തി. എന്നിടത്ത് ഗൃഹനാഥൻ പെട്ടെന്നുണ്ടായതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റില്ല. ഗൃഹനാഥന്റെ പെട്ടെന്നുണ്ടായ മരണം എന്ന് ഘടന മാറ്റുമ്പോൾ കാര്യം ശരിയാകുന്നു. ഉച്ചയ്ക്ക് ശേഷം കൗമാരക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊരു സെമിനാർ നടന്നു. കൗമാരക്കാർക്ക് ഉച്ചയ്ക്ക് ശേഷം എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പോകും കേൾവിക്കാർക്ക്. കൗമാരക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം സെമിനാർ നടന്നു എന്ന് ഘടന മാറ്റുമ്പോൾ കാര്യം ശരിയാകും. അവിചാരിതമായുണ്ടായ കുഞ്ഞിന്റെ അസുഖം എന്നല്ല, കുഞ്ഞിന്റെ അവിചാരിതമായുണ്ടായ അസുഖം എന്നാണ് ഘടന വരേണ്ടത്. ഇനി കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക.

0: ചെയ്യേണ്ട ചില കാര്യങ്ങൾ. കത്തെഴുതുന്നതിന് തനത് ചട്ടക്കൂട് നമുക്കുണ്ട്. ഫ്രം, ടു എന്നീ പദങ്ങൾ ഒഴിവാക്കിയിട്ട് തൽസ്ഥാനത്ത് മറ്റു ചില പദങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഫ്രം എന്നതിൻ്റെ സ്ഥാനത്ത് കർത്താവ്, പ്രേഷകൻ, ദാതാവ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ടു എന്നതിന് പകരം സ്വീകർത്താവ് എന്നും ഉപയോഗിച്ചു കാണുന്നു. സർ, മാന്യരെ, ശ്രീമൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ സംബോധനയിൽ ഉപയോഗിക്കാറുണ്ട്. ശ്രീമൻ ശ്രീമാൻ ആകാതെയും മാന്യരെ എന്ന ദീർഘം മാന്യരെ എന്ന് ഹ്രസ്വം ആകാതെയും ശ്രദ്ധിക്കണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നതിനെ താങ്കളുടെ വിശ്വസ്തൻ എന്ന് പ്രയോഗിക്കാതെ വിശ്വസ്തതയോടെ എന്ന് പ്രയോഗിക്കുന്നതാവും കൂടുതൽ സ്വാഭാവികം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകലാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: വാർത്തകൾക്ക് ശേഷം പുലർവിട്ടം തുടർന്ന് കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുന നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
3: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലൊവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലൊവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവെ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
2: യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ

ത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അഞ്ചുപേർ

0: 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ രണ്ടാം മത്സരത്തിൽ നോർവേ 1-4 ഗോളിന് ഇറാഖിനെ വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17-ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാബു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
3: ഭരണിക്കാവ് ശിവകുമാർ. മലയാള ചലച്ചിത്ര ഗാനരചയിതാവായിരുന്ന ഭരണിക്കാവ് ശിവകുമാർ 1949 June 17 ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവിൽ ജനിച്ചു. കറ്റാനത്തുള്ള പോപ്പ് പയസ് ഹൈസ്കൂളിലെ പഠനം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്ന് ആംഗലേയ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ചെറുപ്പം മുതൽക്ക് തന്നെ കവിതകൾ എഴുതുമായിരുന്ന അദ്ദേഹം തോപ്പിൽ ഭാസി ഉൾപ്പെടെയുള്ളവരുടെ നാടകങ്ങൾക്ക് പാട്ടുകളും എഴുതിയിരുന്നു. 1973 വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന ചിത്രത്തിൽ വയലാറിനും പി ഭാസ്കരനുമൊപ്പം പാട്ടെഴുതിക്കൊണ്ടാണ് ശിവകുമാർ സിനിമാ ഗാനരംഗത്തേക്ക് വരുന്നത്. കായംകുളം MSM കോളേജിൽ അധ്യാപകനായും മലയാള രാജ്യം വാരികയിൽ സബ് എഡിറ്ററായും ഹിന്ദു പത്രത്തിൽ പരിഭാഷകനായും സേവനമനുഷ്ഠിച്ചു. യമുന എന്ന ചിത്രം നിർമ്മിച്ച് സംവിധായകന്റെ മേലങ്കി അണിഞ്ഞെങ്കിലും ചിത്രം വെളിച്ചം കണ്ടില്ല. ഗാനരചനയ്ക്കുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രോതാക്കളുടെ കാതുകളിൽ മന്ത്രിക്കും മധുരഗാനങ്ങൾ ഒരുക്കിയ ഭരണിക്കാവ് ശിവകുമാർ 2007 January 24 ഈ ലോകത്തോട് വിട പറഞ്ഞു.
4: മദിരാശിയിലെ അന്നത്തെ മലയാളനാടിന്റെ എഡിറ്റർ SK നായർ സാറിന്റെ വീട്ടിലെ ആണെന്ന് വയലാർ താമസിച്ചിരുന്നത്. ഞാൻ ഒരു ദിവസം SK നായർ സാറിനെ കാണാനായിട്ട് അവിടെ ചെന്നു. ചെന്ന സമയത്ത് ഞാൻ നേരെ മുറിയിലേക്ക് കയറി നോക്ക് ചെയ്തു. നോക്ക് ചെയ്തപ്പോൾ അദ്ദേഹം കയറി വരാൻ പറഞ്ഞു. ഇല്ല, ഞാൻ കയറി ചെന്ന് എന്നോട് പറഞ്ഞു, ആ ശിവൻ വരൂ ഇരിക്കും പറഞ്ഞു. ഇരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ധാരാളം എഴുതാറുണ്ടല്ലോ, ധാരാളം വായിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ കുറേ അധികം പടങ്ങൾക്ക് ഞാനും വയലാറും കൂടെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരം മധ്യേ പലതും സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ SK ഇവിടെ ഇല്ല, അദ്ദേഹം ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ സമയത്തെല്ലാം അദ്ദേഹം കയ്യിലിരുന്ന ഒരു പേപ്പറിൽ ഈ മഷി പേന ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുടഞ്ഞ് കുടഞ്ഞ് അദ്ദേഹം ആ പേപ്പർ 2 മടക്കി, പിന്നെ അത് വീണ്ടും 4 മടക്കി. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ എൻ്റെ കയ്യിലേക്ക് വന്നു. ഞാനിത് വാങ്ങിച്ച് പോക്കറ്റിലിടുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരാളൊരു സാധനം തന്നു കഴിഞ്ഞാൽ പോക്കറ്റിലങ്ങ് ഇടുക.

0: അത് നോക്കണ്ടേ, തുറന്ന് നോക്കണ്ടേ, ചിലപ്പോൾ അതൊരു പേപ്പർ ബോംബാണെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചു, ചിരിച്ചിട്ട് അത് പുറത്തെടുത്തു. ഞാനിങ്ങനെ തുറന്ന് നോക്കി, തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തെങ്കിലും അതിനകത്ത് രൂപങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്തിപ്പോൾ എന്താ പ്രത്യേകിച്ച്, സാധാരണ ഈ മഷി കുടഞ്ഞ് അത് ഉണങ്ങാത്ത മഷി പടരുമ്പോൾ ഉണ്ടാകുന്ന ചില രൂപങ്ങളുണ്ട്, അതെന്താണ് എന്ന് ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞാൽ സൂക്ഷിച്ച് നോക്ക് എന്താണ് അതിൽ കാണുന്നത് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കടുവയുടെ രൂപം പോലെ തോന്നിയത്, മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഉണ്ടക്കണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അപ്പം ചിരിച്ചിട്ട് എന്നോട് പേപ്പർ തിരിച്ചു വാങ്ങിച്ച് അദ്ദേഹം നോക്കി, നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിതൊരു പൂവായിട്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഒരവസ്ഥയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ജീവിതമാണ്, കാരണം ഈ പേപ്പറിൽ ഒരു തുള്ളി മഷി അല്ലെങ്കിൽ പല തുള്ളി മഷി വീണ് പടർന്ന് ഒരു രൂപമായപ്പോൾ ശിവന് അതൊരു കടുവയായിട്ട് തോന്നി, എനിക്കതൊരു പൂവായിട്ട് തോന്നി. അപ്പോൾ മൂന്നാമതൊരാൾ നോക്കുമ്പോൾ അതിന് വേറൊരു രൂപമായിരിക്കും തോന്നുന്നത്. അപ്പോൾ ജീവിതത്തിന് പല മുഖങ്ങളാണ്, പ്രത്യേകിച്ചും സിനിമാ ഫീൽഡിലായ ശിവന് ജീവിതത്തെ ശരിയായ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം എനിക്കൊരു ഉപദേശം തന്നു. എന്നിട്ട് ആ പേപ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ മോഡിൽ സ്നേഹമേറിയ ശിവന് എന്നെഴുതി അടിയിൽ വയലാർ എന്ന് പറഞ്ഞ് ഒപ്പുവിട്ട് ഡേറ്റ് വിട്ടൻ്റെ തന്നു.
1: കാലം സാക്ഷിയിൽ നമ്മൾ ഇന്ന് കേട്ടത് ഭരണിക്കാവ് ശിവകുമാറിന്റെ ശബ്ദം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഭരണിക്കാവ് ശിവകുമാർ രചിച്ച ഒരു ഗാനം കേൾക്കാം. ചിത്രം താരാട്ട്, സംഗീതം രവീന്ദ്രൻ, യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: മനോയാനം വിനോദങ്ങൾ വെറുമൊരു സമയാക്ഷേപമല്ല, മറിച്ച് അവ തലച്ചോറിന് നൽകുന്ന ഒരുതരം ജിംനാസ്റ്റിക്സ് ആണെന്ന് ആധുനിക ന്യൂറോസയൻസ് തെളിയിക്കുന്നു. ഇതിനെ കോഗ്നിറ്റീവ് റിസർവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗമായി ഗവേഷകർ പണ്ടുമുതലേ കാണുന്നു. മസ്തിഷ്കത്തിന് ഏൽക്കുന്ന ആഘാതങ്ങളെയും പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ കോശനാശത്തെയും പ്രതിരോധിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെയാണ് മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് റിസർവ് എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, തലച്ചോറിന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തകരാറുകളെ മറികടക്കാൻ കരുതി വച്ചിരിക്കുന്ന ഒരു അധിക സമ്പാദ്യമാണിത്. ഉയർന്ന വിദ്യാഭ്യാസം, വായന, പുതിയ ഭാഷകൾ പഠിക്കൽ, സങ്കീർണമായ വിനോദങ്ങൾ, സാമൂഹികമായ ഇടപെടലുകൾ എന്നിവയിലൂടെയാണ് ഈ കരുത്ത് തലച്ചോർ ആർജിച്ചെടുക്കുന്നത്. ശക്തമായ കോഗ്നിറ്റീവ് റിസർവ് ഉള്ള വ്യക്തികളിൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പ്രകടമാകാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയമെടുക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ വിനോദങ്ങളായ പൂന്തോട്ട നിർമ്മാണം, പാചകം, തയ്യൽ എന്നിവ വെറുമൊരു വിനോദമല്ല. അവ നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുത്തുറ്റ പ്രവർത്തനങ്ങളാണ്. നാം ഒരു വിനോദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ തലച്ചോർ ഫ്ലോ സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ധ്യാനത്തിന് സമാനമായ ഒരവസ്ഥയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ശരീരം വിശ്രമാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് മാനസികമായ അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പാറ്റേണുകൾ മനസ്സിലാക്കുന്നതും, ഉദാഹരണത്തിന് തുന്നൽ അല്ലെങ്കിൽ പുതിയൊരു വിഭവം പാകം ചെയ്യൽ പോലുള്ള കാര്യങ്ങൾ, തലച്ചോറിലെ നാഡീബന്ധങ്ങളെ ശക്തമാക്കുന്നു. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത 30% മുതൽ 50% വരെ കുറവാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. കൈകൾ കൊണ്ടുള്ള ഇത്തരം ജോലികൾ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മണ്ണിൽ പണിയെടുക്കുന്നതും ചെടികളെ പരിചരിക്കുന്നതും തലച്ചോറിൽ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. മണ്ണിലുള്ള മൈക്കോ ബാക്ടീരിയം വാക്കേ എന്ന ബാക്ടീരിയ സെറോട്ടോണിൻ ഉൽപ്പാദനത്തെ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് വിഷാദരോഗം കുറയ്ക്കാനും വൈകാരിക സ്ഥിരത നൽകാനും സഹായിക്കുന്നു. പല വിനോദങ്ങളും ആളുകളുമായി ഇടപഴകാൻ അവസരം നൽകുന്നു. സമാന താൽപര്യമുള്ളവരുമായി സംഭാഷണങ്ങൾ ചെയ്യുമ്പോൾ അത് തലച്ചോറിലെ സോഷ്യൽ നെറ്റ്വർക്കിനെ ശക്തമാക്കുന്നു. ഇത് ഒറ്റപ്പെടൽ ഒഴിവാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെലവഴിക്കുന്ന കുറച്ചു സമയം നിങ്ങളുടെ ഭാവിയിലെ മസ്തിഷ്ക ആരോഗ്യത്തിനുള്ള നിക്ഷേപമാണ്. ഒരു ചെറിയ വിനോദം നിങ്ങളുടെ തലച്ചോറിനെ പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുചന്ദ്രൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നമുക്ക് ചുറ്റും മാസപ്പിറവി ദൃശ്യമായതിനാൽ ബുധനാഴ്ച മുഹറം ഒന്നായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൌലവി അറിയിച്ചു. ഡിഎൽഎഡ് കോഴ്സ് അഡ്മിഷന്റെ ഓൺലൈൻ അപേക്ഷ നാളെ വൈകിട്ട് 5 മണിവരെ നൽകാം. ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അപേക്ഷ നൽകുന്നതിനും കോഴ്സ് കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള അവസരം നാളെ ഉച്ചയ്ക്ക് 12 മണിവരെ. അപേക്ഷകർ കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തിയ നാറ്റ പരീക്ഷ എഴുതി യോഗ്യത നേടണം. ജൂൺ 23 തലസ്ഥാനത്ത് നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന്റെ പ്രചാരണാർത്ഥം ഭാഗ്യചിഹ്നമായ ഹോനോ ഹോൻ പര്യടനം തലസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിക്കും. പര്യടനത്തിന്റെ ഉദ്ഘാടനം കോട്ടൺഹിൽ സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണയും സരസ്വതി വിദ്യാലയത്തിൽ കളക്ടർ അനുകുമാരിയും നിർവഹിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഒളിമ്പ്യന്മാരും കായിക താരങ്ങളും 23 ജില്ലയിൽ എത്തും. ISRDയുടെ മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആന്റ് സ്കിൽസിൽ ആരംഭിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആന്റ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആന്റ് സെക്യൂരിറ്റി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 04712556012 അല്ലെങ്കിൽ 8547005087 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. 1-ാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ജൂൺ 16 മുതൽ ആരംഭിച്ച 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് http://sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 2026 ജൂൺ 9 മുതൽ ജൂൺ 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൽ അംഗീകരിച്ച BSc MLT കോഴ്സ് 55% കുറയാതെയുള്ള മാർക്കോടെ പാസായവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ അപേക്ഷകർക്ക് 40 സർവീസ് ക്വാട്ടയിലുള്ള അപേക്ഷകർക്ക് 49 വയസ്സുമാണ് പ്രായപരിധി. MSc MLT കോഴ്സിന് അപേക്ഷിക്കുന്നതിന് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 600 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04712561362363 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. കേട്ടത് നമുക്ക് ചുറ്റും.

0: ഗ്രാമകേരളം കൈതപ്പൂ മണമൂറുന്ന പാതയോരം.
1: കൈതപ്പൂവിന്റെ വിശേഷങ്ങൾ മറ്റു പൂക്കളിൽ നിന്നും വ്യത്യസ്തതയാർന്നതാണെന്ന് പറയുന്നതെന്തെന്നോ, കേരളത്തിന്റെ ഗ്രാമീണാന്തരീക്ഷത്തിൽ തണുപ്പുള്ള രാത്രികളിൽ ഗന്ധവാഹനൻ കൊണ്ടുവരുന്ന മണങ്ങളിൽ കൈതപ്പൂ മണവുമുണ്ടായിരുന്നു. കൈതപ്പൂവിന് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലും കഥകളിലും ഗാനങ്ങളിലുമൊക്കെ വലിയ സ്ഥാനമാണുള്ളത്. കൈതപ്പൂവിന് താഴമ്പൂ എന്നും പേരുണ്ട്. കൈതച്ചെടിയുടെ സുഗന്ധമുള്ള പുഷ്പമായ താഴമ്പൂ ആരെയും ആകർഷിക്കുന്നതാണ്. കൈതപ്പൂവിനെ പ്രതീകമാക്കി പ്രണയഗന്ധം പകരുന്ന ഒട്ടനവധി മലയാള ഗാനങ്ങളുമുണ്ട്. ഇനി കൈതപ്പൂവിന്റെ ഗുണഗണങ്ങളെപ്പറ്റി പറയാം. കൈതകളിൽ പെൺകൈതകളും ആൺ

0: ശക്തമായ ഊന്നുവേരുകളുള്ളതിനാലാണ്. പൂജയ്ക്കെടുക്കാത്ത പൂക്കളാണെങ്കിലും അവയുടെ താങ്ങുവേരുകൾ മുറിച്ച് കീറിയെടുത്ത് മാല കോർക്കാറുണ്ട്. കൈതച്ചെടിയുടെ മുകളിൽ വാഴക്കുല പോലെ വലിയ പോളകളുമായാണ് വിടരുന്നത്. കൈതപ്പൂ വിടർന്നു കഴിഞ്ഞാലുണ്ടാകുന്ന കൈതച്ചക്ക ജീവികളുടെ ഭക്ഷണ പദാർത്ഥമാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തെയാകെ സുഗന്ധപൂരിതമാക്കി ഈ പുഷ്പം. ഇന്ന് അപൂർവമായി മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. സുഗന്ധറാണിയായ ഈ പുഷ്പം കായൽ പ്രദേശത്തും വയലുകളിലും ചതുപ്പുകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവയോട് ചേർന്ന് കാണപ്പെടുന്നു. മഴക്കാലത്ത് പൂവിടുന്ന അപൂർവ സസ്യങ്ങളിലൊന്നാണിത്. ചന്ദന നിറമുള്ള വലിപ്പമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇവ വിടർന്നു കഴിഞ്ഞാൽ പ്രദേശമാകെ സുഗന്ധം നിറയുന്നു. പൂവിതളുകൾ വാടിയാൽ പോലും ഇതിന്റെ സുഗന്ധം നിലനിൽക്കുന്നു. കേരളത്തിൽ കാണുന്ന രണ്ട് സ്പീഷീസുകളിൽ ഒന്നിനെയാണ് ശാസ്ത്രീയമായി താഴമ്പൂവെന്ന് വിളിക്കാറുള്ളത്. പൂക്കൈത എന്നും താഴമ്പൂവിന് പേരുണ്ട്. സുഗന്ധലേപന നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഈ പുഷ്പം കേരള ഗ്രാമീണതയുടെ പ്രതീകം തന്നെയാണ്.
1: കൈതപ്പൂ മണമൂറുന്ന പാതയോരം. രചന സുരേഷ് മണ്ണാറശാല.
2: ഒരു ഗാനം കേൾക്കാം. എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ONV, സംഗീതം രവീന്ദ്രൻ.

0: and protect seafarers from conflict-related threats. Prime Minister Modi to meet US President Donald Trump on the sidelines of G7 summit in Avignon, France today. Himachal Pradesh, Uttarakhand, Delhi, Uttar Pradesh, Haryana and Rajasthan reach consensus on implementation of long-pending Keshau Dam project to revive Yamuna River. National Testing Agency warns candidates against fake NEET re-exam paper leak claims. IMD issues orange alert for heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in men's cricket, India to take on Afghanistan in second ODI of three-match series in Lucknow this afternoon. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: ഭാർഗവിയമ്മയുടെ ചെറുപ്പത്തിലെ 3 പ്രേമകഥകൾ മാധവിയമ്മ വെളിപ്പെടുത്തി. മാധവിയമ്മയ്ക്ക് ആദ്യം കല്യാണം ആലോചിച്ച ആള് തെറ്റിപ്പോകാനുണ്ടായ കാരണം ഭാർഗവിയമ്മയും വെളിപ്പെടുത്തി. പിന്നെ രണ്ടുപേരുടെയും കുടുംബത്തിലെ മുതുമുത്തശ്ശിമാർ മുതൽ ഇങ്ങോട്ട് ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും വിളിച്ചു പറഞ്ഞു. സമരം ഈ നിലയിലെത്തിയപ്പോഴേക്കും അയൽപ്പക്കക്കാരികൾ വേലിക്കരികിൽ വന്നു നിന്നു, അവരുടെ കോന്തല പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളും. കാഴ്ചക്കാർ വർദ്ധിച്ചപ്പോൾ സമരത്തിനും വീറുകൂടി. ഭാർഗവിയമ്മയ്ക്കും ജയിക്കാതെ കളിയില്ലെന്നായി. അവർ അവസാന യുദ്ധം തന്നെ പ്രയോഗിച്ചു. നിന്റെ നായർക്ക് തെണ്ടി പെണ്ണുങ്ങളിലുണ്ടായ മക്കളെ നീ വളർത്തിക്കോ, ഞങ്ങളെന്തിനു സഹിക്കുന്നു? എടി ഭാർഗവി, നിന്നെ എനിക്കറിയില്ലേ, മാപ്പിളയെ അകത്തൊളിപ്പിച്ചില്ലേ? ഭാർഗവിയമ്മ തളർന്നുപോയി. അവർ ശരേ എന്ന് കടായ കടന്ന് മറഞ്ഞ് വീട്ടിലേക്ക് പോയി. അത് അപവാദം പറച്ചിലിനേക്കാൾ കവിഞ്ഞതായിരുന്നു. ആപത്തുകൂടി വരുത്തിവെക്കും. മലബാർ ലഹളയെ തുടർന്ന് പോലീസ് നായാട്ട് നടന്നപ്പോൾ അവർ ഒരു ചെറുപ്പക്കാരനെ ഒളിപ്പിച്ചത് വാസ്തവമാണ്. മാധവിയമ്മയും ഭാർഗവിയമ്മയും കൂടി ആലോചിച്ച് ചെയ്തതുമാണ്. ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ വളരെ കാലമായി അവരുടെ അയൽപ്പക്കക്കാരിയാണ്. അവളുടെ ഭർത്താവിന് എണ്ണയാട്ടലായിരുന്നു തൊഴിൽ. ഒരു ചക്കിനു ചുറ്റും നിന്ന് തിരിഞ്ഞ് കുഞ്ഞാലി ജീവിതം കഴിച്ചുകൂട്ടി. മക്കളുണ്ടാകുന്നതുവരെ ആ ഉമ്മ തന്നെയായിരുന്നു ചക്കിൻ കണയിലിരുന്ന് കന്നിനെ തെളിച്ചിരുന്നത്. അന്ന് മാധവിയമ്മയ്ക്കും ഭാർഗവിയമ്മയ്ക്കും ചെറുപ്പമാണ്. അവർക്ക് കൊപ്പറ കഷ്ണവും പിണ്ണാക്കും ആ ചെറുപ്പക്കാരിയായ ഉമ്മ സമ്മാനിച്ചിട്ടുണ്ട്. ചെറുപ്പന്നേ വളർന്നു വന്ന ആ മൈത്രി വിടാതെ നിന്നു. ഉമ്മ 3 പെറ്റു. അവരൊക്കെ വളർന്ന് കാര്യപ്രാപ്തിയാവുകയും ചെയ്തു. ഭർത്താവ് മരിച്ചിട്ടും മക്കൾ എണ്ണയാട്ടൽ തുടർന്നുപോയി. ലഹളയെപ്പറ്റി എല്ലാവരും ഭയപ്പെട്ടതുപോലെ അവരും ഭയപ്പെട്ടു. ആ വൃദ്ധ കൂടെ കൂടെ മാധവിയമ്മയോട് പറഞ്ഞു, തോലുരിയാണു പോലും, കലികാലം. പക്ഷേ ലഹളയെപ്പറ്റി അന്വേഷണം തുടങ്ങിയപ്പോൾ മൂത്ത 2 മക്കളും പിടിക്കപ്പെട്ടു. അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നതിനു മുൻപേ ഇടിയും തൊഴിയും കഴിഞ്ഞു. വലിച്ചഴച്ചുകൊണ്ടുപോയി. എല്ലാറ്റിലും ഇളയവൻ അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അവന് പുറത്ത് തല കാട്ടിക്കൂടാ. കൊളുത്തിവിട്ട വാണം പോലെയാണ് പോലീസ് നടപടി. എവിടേക്കൊക്കെ പാളിക്കൂടാ, ഉമ്മാരുടെ കുപ്പായം പൊളിച്ചൂത്രേ. ചിലർ കേട്ടുകേൽവിയെ അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചു. എല്ലാറ്റിനെയും പിടിച്ച് അന്തമാനിലേക്ക് അയക്കാത്രേ. വേറെ ചിലർ, എവിടെയാണത്? കടലിന് നടുക്ക് ഒരു ദ്വീപാത്രേ. നന്നായി. കുഞ്ഞാലിയുടെ വീടർ ഒരാഴ്ച കൊണ്ട് പകുതിപ്പെട്ടു. ആ വൃദ്ധയുടെ മുഖത്തെ തൊലി കുറേ കൂടി താഴ്ന്നു തുടങ്ങി. ആ കണ്ണുകൾ കുറേ കൂടി നിർജ്ജീവമായി. ആ 2 മക്കളും അലകടലിനപ്പുറത്ത് കരടിയും പുലിയും റോന്തു ചുറ്റുന്ന ഒരു ദ്വീപിൽ ചെന്ന് പെട്ടുകഴിഞ്ഞു എന്ന് അവർ വിശ്വസിച്ചു. അവർ ഒരേയിടത്തേക്ക് ദൃഷ്ടി പതിച്ചുകൊണ്ട് വളരെ നേരമിരിക്കും. ആരോടും ഒന്നും പറഞ്ഞില്ല. അതിനിടയ്ക്ക് പരിചയക്കാരാരെങ്കിലും പടിക്കലൂടെ പോകുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് ചുളി വീണ് വിറയ്ക്കുന്ന കൈപ്പടം പുരികത്തിന്മേലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കും,
4: വലിച്ച വിവരമുണ്ടോ?
3: എന്തിനെപ്പറ്റി?
4: എന്റെ കുട്ടൂസനെയും അയിമ്മദിനെയും പറ്റി.
3: ഇല്ലല്ലോ. അവർ വിറച്ചുകൊണ്ട് ഉമ്മറക്കോലായിലേക്ക് തന്നെ തിരിച്ചുപോരും.
2: ഉറൂബ് എഴുതിയ നോവൽ

0: സുന്ദരികളും സുന്ദരന്മാരും. തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി. സ്മൃതിമധുരം. മലയാളത്തിന്റെ അനശ്വര കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനമാണിന്ന്. അദ്ദേഹം എഴുതിയ കവിതകൾ പലതും മലയാള ചലച്ചിത്ര ഗാനങ്ങളായി മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം രമണൻ എന്ന ചിത്രത്തിനുവേണ്ടി കെ പി ഉദയഭാനുവും പി ലീലയും പാടിയത്. സംഗീതം കെ രാഘവൻ.

0: പാവനാലോലനായേകനായി പോവുക പോവുക ജീവനാഥ, പാവനാലോലനായേകനായി പോവുക പോവുക ജീവനാഥ.
1: ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അടുത്ത ഗാനം പ്രഭുവിന്റെ മക്കൾ.

0: സ്മൃതി മധുരം സമാപിക്കുന്നു. ആകാശവാണി.
1: എന്നീ പരിപാടിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മാസനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: യോഗാസനം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം സ്ഥിരം സുഖം ആസനമെന്നാണ്. അതായത് യോഗ എന്നത് ഓരോ വ്യക്തികൾക്കും സൗകര്യപ്രദമായ രീതിയിലും സുഖകരമായ രീതിയിലും ചെയ്യാവുന്ന ലളിതമായ പ്രക്രിയയാണ്. യോഗ ആർക്ക് ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരം യുവോ വൃദ്ധോ അതിവൃദ്ധോ ദുർബലോ വ്യാധിതോ സർവയോഗേഷു തന്ത്രിത എന്നാണ്. അതായത് യുവാക്കൾ, വൃദ്ധന്മാർ, ദുർബലന്മാർ എന്നിങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിഷയം ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതവും ഫലപ്രദവുമായ ചില സൂക്ഷ്മാസനങ്ങളാണ്. നിലത്ത് ഇരിക്കാൻ കഴിയാത്തവർക്ക് കസേരയിലോ കട്ടിലോ ഇരുന്നു കൊണ്ട് ഇത് പരിശീലിക്കാം. നടു നിവർന്നിരിക്കുക, കാൽ വിരലുകൾ മാത്രം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാൽപാദം മുന്നോട്ടും പുറകോട്ടും നന്നായി സ്ട്രെച്ച് ചെയ്യുക. കാൽ കുറച്ച് അകത്തി വെച്ചതിന് ശേഷം കാൽപാദങ്ങൾ ഒരേ വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. പരമാവധി തറയിൽ മുട്ടാൻ ശ്രമിക്കണം. രണ്ട് കാൽപാദവും അകത്തേക്കും പുറത്തേക്കും, അതായത് കാറിന്റെ വൈപ്പർ പോലെ ചലിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കാൽപാദങ്ങൾ വശങ്ങളിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തറയിൽ മുട്ടിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ കാൽപാദത്തിന്റെ അടിയിൽ ടവലോ തോർത്തോ മടക്കി വയ്ക്കാം. ശ്വാസഗതി സാധാരണ നിലയിലാകുന്നതാണ് നല്ലത്. ഇനി നിവർന്നിരിക്കുന്ന കാൽമുട്ടുകൾ ഓരോന്നായി 1-2-1-2 എന്ന താളത്തിൽ ചെറുതായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. മുട്ടുവേദന ഉള്ളവർ മുട്ടിന് താഴെ ടവലോ തോർത്തോ വെച്ചാൽ നന്നായി. തുടർന്ന് 1-1-1 എന്ന താളത്തിൽ വേഗത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി കൈകൾ പുറകിലേക്ക് വെച്ചുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഓരോ കാല് വീതം സാവധാനം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. തുടർന്ന് രണ്ട് കാലുകളും ഒരുമിച്ച് മടക്കുക, നിവർത്തുക. ഇനി രണ്ട് കാലുകളും മടക്കുക, രണ്ട് കൈകൊണ്ടും മടക്കിയ കാൽപാദത്തിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാൽമുട്ടുകൾ നന്നായി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഇത് ചെറിയ തിത്തിരി പക്ഷിയുടെ ചിറകടിക്കുന്നത് പോലെ ആയതിനാൽ ഇതിനെ തിത്തിരി ആസനമെന്നും അറിയപ്പെടുന്നു. ഇനി കൈ പുറകിലേക്ക് നീട്ടിവെക്കുക, ഇരു കാലുകളും മടക്കി വെച്ച് കാലുകൾ കുറച്ച് അകലത്തിൽ വെക്കുക. തുടർന്ന് വലത് കാൽമുട്ട് ഇടത് കാൽപാദത്തിൽ മുട്ടിക്കുക. ഇനി ഇടത് കാൽമുട്ട് വലത് കാൽപാദത്തിൽ മുട്ടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത് വളരെ ഫലപ്രദമായ ട്വിസ്റ്റിംഗ് ആസനമാണ്. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള വിപരീത ത്രികോണാസനം കൂടി പരിചയപ്പെടാം. കാലുകൾ പരമാവധി അകലത്തിൽ വെക്കുക. വലത് കൈ കൊണ്ട് ഇടത് കാലിൽ തൊടുക, ഇടത് കൈ പുറകിലോട്ട് നീട്ടുക. ഇനി ഇടത് കൈ കൊണ്ട് വലത് കാലിൽ തൊടുക, വലത് കൈ പുറകിലേക്ക് നീട്ടുക. ഇപ്രകാരം 5-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ട് കാലും നീട്ടിവെക്കുക. കൈകൾ രണ്ടും കോർത്തു പിടിച്ച് മുന്നോട്ടാഞ്ഞ് കാൽപാദങ്ങളെ ചുറ്റി ശരീരം പുറകിലോട്ട് വന്ന് വീണ്ടും മുന്നോട്ട്, അതായത് വള്ളംകളിയിൽ പങ്കായം നീട്ടി തുഴയുന്നത് പോലെ ശരീരത്തെ ചലിപ്പിക്കാം.
1: ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മാസനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553321,

ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഫീനിക്സ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലനും ചിത്രയും പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സാം സി എസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് അക്ഷരച്ചിപ്പിൽ കേൾക്കാം.
1: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
2: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി
1: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അക്ഷരച്ചെപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. മഴയും പാട്ടും വാക്കുകളും ഒക്കെയായി അക്ഷരച്ചെപ്പിന്റെ പുതിയൊരധ്യായം തുടങ്ങുകയാണ് അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പിൽ ഇന്നും പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടുള്ള വാക്കുകളാണ്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്.
1: 5 അക്ഷരമുള്ള വാക്കാണ്, ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 2, 3, 4, 5.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള പാട്ട് കേട്ടാലോ?
1: പാട്ടല്ല,
0: പിന്നെയോ?
1: ഇനി നമ്മൾ സൂചനകൾ കൊടുക്കണം.
0: അതെ, സൂചനകൾ കേട്ടതിന് ശേഷം പാട്ട് കേൾക്കാം. സൂചനകൾ: ഈ വാക്കിന്റെ അർത്ഥം കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് മലയാളത്തിലേക്ക് വന്നത്. സാഹിത്യ രചനകളിൽ സ്ത്രീകളുടെ കണ്ണുകളുടെ ഭംഗിയെ വർണ്ണിക്കാൻ

0: ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് ഈ വാക്ക് മലയാളത്തിലേക്ക് വന്നത്. സാഹിത്യ രചനകളിൽ സ്ത്രീകളുടെ കണ്ണുകളുടെ ഭംഗിയെ വർണ്ണിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: അപ്പോൾ ഈ വാക്ക് ഏതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ?
1: അതെ.
0: പാട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ആ മനസ്സിലായ വാക്ക് ഈ പാട്ടിനുള്ളിൽ നിന്നും കണ്ടെടുത്ത് എവിടെ എഴുതണം?
1: കളങ്ങൾ പൂരിപ്പിക്കണം.
0: അതെ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് ആറ് ഏഴ് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് ആറ് ഏഴ് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് അധികം പ്രയാസമില്ല എന്ന് തോന്നുന്നു.
1: അതെ,
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം തേര് എന്നാണ്. പണ്ട് കാലത്ത് യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന കുതിരകളെ പൂട്ടിയ വാഹനങ്ങളെയാണ് പ്രധാനമായും ഇങ്ങനെ വിളിച്ചിരുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം തേര് എന്നാണ്. പണ്ട് കാലത്ത് യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ഉപയോഗിച്ചിരുന്ന കുതിരകളെ പൂട്ടിയ വാഹനങ്ങളെയാണ് പ്രധാനമായും ഇങ്ങനെ വിളിച്ചിരുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അല്ലേ?
1: അതെ.
0: എന്നാലും പാട്ട് കേൾക്കട്ടെ.
1: അവർ കാത്തിരിക്കുന്നുണ്ട്.
0: അതെ, നല്ലൊരു പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ചെഴുതിക്കൊള്ളൂ.

0: ഇനി അക്ഷര ചെപ്പിലെ മൂന്നാമത്തെ വാക്കാണ്
1: ഇടത്തു നിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 8, 9, 10 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ പറയട്ടെ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ദയ, കനിവ് അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ ദയ, കനിവ് അല്ലെങ്കിൽ ആർദ്രത എന്നൊക്കെയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് കാണിക്കുന്ന സഹാനുഭൂതിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാക്ക് ഈ പാട്ടിൽ ഉണ്ടാകും എന്ന് പ്രത്യേകം പറയണ്ടല്ലോ.
1: പാട്ട് കേൾക്കട്ടെ അവർ.
0: അതെ, ഈ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അക്ഷരക്കളത്തിൽ എഴുതി കളം നിറയ്ക്കുക.

0: അക്ഷരജപ്പിലെ അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളത് തന്നെയാണ് 21, 22, 23 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഒരു വാക്കുകൂടി ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുണ്ട്. അത് 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: കുറച്ച് സന്തോഷം നൽകുന്നൊരു വാക്കാണല്ലോ ഇത്.
1: അതെ.
0: സൂചനകൾ ശ്രദ്ധിച്ചോളൂ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം പ്രസന്നത അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രസന്നത അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം എന്നൊക്കെയാണ്.
0: ഈ വാക്ക്
1: ഈ ഗാനത്തിലുണ്ട് അല്ലേ?
0: തീർച്ചയായും. പാട്ട് കേട്ടുകൊള്ളൂ.
1: കളങ്ങൾ പൂരിപ്പിക്കൂ.
0: പൂരിപ്പിക്കൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് നാല് വാക്കുകളാണ് പറഞ്ഞത്. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. വലത്തുനിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകളുണ്ട്. 14, 13, 12, 11 കളങ്ങളിൽ എഴുതാനുള്ള നാലക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 14, 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അമർഷം, അതൃപ്തി, പരാതി, സങ്കടം, ദുഃഖം, വിഷമം, അപമാനം, നിന്ദ എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: ഒരുപാട് സൂചനകളുണ്ട്,
0: പക്ഷെ ഒരൊറ്റ വാക്കാണ്.
1: അതെ, ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അമർഷം, അതൃപ്തി, പരാതി, സങ്കടം, ദുഃഖം, വിഷമം, അപമാനം, നിന്ദ എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനും അധികം വിഷമമില്ല എന്ന് തോന്നുന്നു.
1: അതെ, എപ്പോഴും ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് പ്രകടിപ്പിക്കുന്ന ഒരു ഭാവമാണിത്.
0: നല്ല പരിചയമുണ്ടല്ലോ അല്ലേ?
1: അതെ,
0: ഇങ്ങനൊരു മലയാള ചലച്ചിത്ര ഗാനം കൂടെ ഉണ്ട്, പ്രണയ കലഹമോ. ബാക്കി കേട്ട് എഴുതട്ടെ.

0: അടുത്ത വാക്കിലേക്ക് പോകാം. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 20, 19, 18, 17 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അധികം പ്രയാസമൊന്നുമില്ല. സ്ഥിരമായി നമ്മൾ വിളിക്കുന്ന ചില പേരുകളും ഈ വാക്കിനോട് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. പര്യായ പദങ്ങൾ ഭാസ്കരൻ, ദിവാകരൻ, അർക്കൻ എന്നിങ്ങനെയൊക്കെയാണ്. പ്രകാശകിരണങ്ങൾ പരത്തുന്നവൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. പര്യായ പദങ്ങൾ ഭാസ്കരൻ, ദിവാകരൻ, അർക്കൻ എന്നിങ്ങനെയൊക്കെയാണ്. പ്രകാശകിരണങ്ങൾ പരത്തുന്നവൻ എന്ന വാക്കിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത്.
0: കളങ്ങൾ പൂരിപ്പിക്കാനുള്ള പ്രകാശകിരണം ഈ പാട്ടിൽ നിന്നും കിട്ടട്ടെ അല്ലേ?
1: അതെ.
0: പാട്ട് കേട്ടുകൊള്ളൂ, ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ. പ്രിയപ്പെട്ട ശ്രോതാക്കളായ ഭാസ്കരനും ദിവാകരനും ഒക്കെ ഈ പാട്ട് കേൾക്കട്ടെ, കളങ്ങൾ പൂരിപ്പിക്കട്ടെ.

0: അക്ഷരക്കളത്തിലെ അടുത്ത വാക്കിലേക്ക് നമ്മൾ പോവുകയാണ്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്. നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് ഈ വാക്ക്. എന്നാലും വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ

0: വാക്കിന്റെ അർത്ഥം ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നാണ്. പ്രധാനമായും സംഗീതത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: ഈ പാട്ടിലും ആ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ മറ്റൊരു പദമാണ് പൂരിപ്പിക്കേണ്ടത്. കണ്ടുപിടിച്ചുകൊള്ളൂ, പൂരിപ്പിച്ചുകൊള്ളൂ.

0: അങ്ങനെ വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 6, 11.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. നേരത്തെ നമ്മൾ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശബ്ദമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൂചനകൾ ശ്രദ്ധിച്ചുള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം നിശബ്ദം അഥവാ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം നിശബ്ദം അഥവാ ശബ്ദമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇനി അടുത്തത് അവർക്ക് പാട്ട് കൊടുക്കണം.
0: അതെ, സംഗീത സാന്ദ്രമായ ഈ പാട്ട് കേട്ടുകൊള്ളു.
2: മൗനം പരമ എൻ പൊൻ ദീനയിൽ സ്വപ്നം.

0: അക്ഷരച്ചപ്പിൽ ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് കൂടിയുണ്ട്. 20, 25 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി. ഭൂനികുതി സൂചിപ്പിക്കുമ്പോൾ നാം ഈ വാക്ക് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കൈകൾ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത വാക്കാണ് ഇത്. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കൈകൾ എന്നാണ് അർത്ഥം വരുന്നത്.
1: ഒത്തിരി സൂചനകളുണ്ട്, പക്ഷെ വാക്ക് വളരെ എളുപ്പമല്ലേ?
0: അതെ, വാക്ക് വളരെ ചെറുതാണ്, ഒരു രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി, ഭൂനികുതിയെ സൂചിപ്പിക്കുമ്പോൾ നാം ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, കൈകൾ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത വാക്കാണ് ഇത്. ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കൈകൾ എന്നാണ് അർത്ഥം വരുന്നത്.
0: കൈകൾ എന്നർത്ഥം വരുന്ന ഈ വാക്ക് ഈ പാട്ടിൽ തീർച്ചയായും ഉണ്ടാകും അല്ലേ?
1: ഉണ്ട്.
0: അല്ലെങ്കിൽ നമ്മൾ പാട്ട് കൊടുക്കില്ലല്ലോ.
1: ഒരിക്കലും ഇല്ല.
0: അതെ, പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം. 21, 16, 11 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11.
0: ആ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഓം എന്ന വിശുദ്ധ ശബ്ദത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ നാദമായിട്ടാണ് ഈ വാക്കിനെ അഥവാ ഈ ശബ്ദത്തെ കണക്കാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഓം എന്ന വിശുദ്ധ ശബ്ദത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ നാദമായിട്ടാണ് ഈ വാക്കിനെ അഥവാ ശബ്ദത്തെ കണക്കാക്കുന്നത്.
0: ഓം എന്ന വിശുദ്ധ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പദം ഈ പാട്ടിനുള്ളിൽ മുഴങ്ങി നിൽപ്പുണ്ട്.

0: താഴെ നിന്ന് മുകളിലേക്ക് ഒരു വാക്കുകൂടിയുണ്ട്.
1: ഇത് ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 20, 15, 10 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാൻ ഒരു വാക്കുകൂടിയുണ്ട്. 20, 15, 10 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: സൂചനകൾ കൂടി കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം അലിവ്, കാരുണ്യം, ദയ, അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും ആർദ്രതയും ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. അലിവ്, കാരുണ്യം, ദയ, അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും ആർദ്രതയും ഒക്കെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, അലിവ് നിറഞ്ഞ ഹൃദയത്തോടെ ആ വാക്ക് കേട്ടുകൊള്ളൂ. തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ച വാക്ക് അക്ഷരക്കളത്തിൽ എഴുതും.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടാലോ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8, 9 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ശശികല.
2: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുരുക്കുത്തി.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാരിക്കാറ്.
2: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീരല.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടിയുണ്ട്. 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലളിതം.
2: വലത്തുനിന്നും ഇടത്തോട്ടായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സുരഭിലം.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രംഗം.
2: താഴെ നിന്നും മുകളിലേക്കായിരുന്നു അടുത്ത വാക്കുകൾ പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുശലം.
1: താഴെ നിന്നും മുകളിലേക്ക് 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭംഗം.
2: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരി ഉത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി ഹരികൃഷ്ണൻ നമ്പൂതിരി, ആലപ്പുഴ കളർകോടുള്ള ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: ഹരികൃഷ്ണൻ ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: ഞാൻ ഹരികൃഷ്ണൻ നമ്പൂതിരി. എന്റെ സ്ഥലം ആലപ്പുഴ കളറോഡാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PSC കോച്ചിങ്ങിന് പോകുന്നു. എന്റെ വീട്ടിൽ ഞാനും അമ്മയും അനിയനുമാണ് ഉള്ളത്. അമ്മ രാവിലെ എഴുന്നേറ്റാൽ 5:50 റേഡിയോ ഓണാക്കും. വന്ദേ മാതരം മുതലുള്ള പരിപാടികൾ കേട്ടാണ് ഞാൻ ഉണരുന്നത്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞാനും അമ്മയും. രാവിലെയുള്ള എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കാറുണ്ട്. വിനോദവും വിജ്ഞാനവും കൈകോർക്കുന്ന ആകാശവാണി പരിപാടികൾ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അക്ഷരച്ചെപ്പ് ഞാനും അമ്മയും ചേർന്നാണ് അയക്കാറുള്ളത്. അക്ഷരച്ചെപ്പിന്റെ നറുക്കു വീണതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ആകാശവാണിക്ക് 1000 നന്ദി. ആകാശവാണിയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്ന സിനിമയിൽ MG ശ്രീകുമാർ പാടിയ ഈറൻ മേഘം എന്ന പാട്ടാണ്. ഈ പാട്ട് ഞാൻ അമ്മയ്ക്കും അനിയനും ബന്ധുമിത്രാദികൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ത്തിന്റെ ക്യാഷ് ബാക്ക് നേടൂ.

0: മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

തൂവൽ സ്പർശം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മ എന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസ് ആണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിന്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിൽ ഇല്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിനെ ട്രീറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. 1, ഓറലായിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്ന് എത്തുന്നു, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിൻ്റെ ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിലെത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട് മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്നെത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്. പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലും

0: മാത്രമാണ്. എന്നാൽ മറ്റു ശരീരഭാഗങ്ങൾ നമുക്കിത് ആവശ്യമില്ല, പക്ഷെ അവിടെയും മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹേലർ തെറാപ്പി. ഇൻഹേലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ് മരുന്ന് അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിൻ്റെ ആവശ്യമേ ഈ ഇൻഹേലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷന്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹേലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിൻ്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടിക്കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അന്തരീക്ഷവായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസമുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമയെന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. രണ്ടാമത് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കേണ്ടത് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന് നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-5 മാസം ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് പ്രിവെന്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല. റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു, ചികിത്സിക്കുന്നു, മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹേലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹേലർ മെഡിക്കേഷനാണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, 1-2 ആഴ്ച മാറുന്നു, ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം മാറുന്നു, 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെ 1 മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ? അതായത് സ്കൂള് മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോകണം കുഞ്ഞ്. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിൻ്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവെന്റീവ് തെറാപ്പി ഇൻഹേലർ മാത്രമേ കൊടുക്കാവൂ. കാരണം ഡോസ് വളരെ കുറവുള്ളതുകൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹേലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹേലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹെയ്ലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റീറോയിഡ്സ് രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. ഒരു മാസത്തെ ഗ്യാപ്പ് എങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹെയ്ലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് ഇൻഹെയ്ലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ മെഡിക്കേഷനും ഇൻഹെയ്ലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹെയ്ലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെ പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ എക്സ്റേ എടുക്കണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരൻസ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റാണ്. ഇതിന് ശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റായിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്കും നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹെയ്ലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
4: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ദാ ഉണ്ടപ്പൊക്കെ വരുന്നുണ്ട്.
5: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാർസൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
7: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
8: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ RS ജയലക്ഷ്മി, ചാരുലത ചന്ദ്രശേഖർ എന്നിവർ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾക്കാം. ചേർത്തല R അനന്തകൃഷ്ണൻ മൃദംഗം, ഉടുപ്പി S ശ്രീധർ ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്. സാവേരി രാഗത്തിൽ ദേവി പാവനെ എന്നാരംഭിക്കുന്നു ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ R.S. ജയലക്ഷ്മി, ചാരുലത ചന്ദ്രശേഖർ എന്നിവർ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതി. ചേർത്തല R. അനന്തകൃഷ്ണൻ മൃദംഗം, ഉടുപ്പി S. ശ്രീധർ ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഭുവൻ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. ഗാനരചന അഞ്ചൽ ദേവരാജൻ, എം കെ ദിലീപ്, സംഗീതം ബി പ്രകാശ്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൈഗ്രെയിനും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495946 1 9 4 9 6 5 5 6 3 2 1 ഒരു നമ്പർ കൂടി 9 4 9 6 5 5 6 3 2 1. വിഷയം ആരോഗ്യ സംരക്ഷണവും യോഗയും. സ്റ്റുഡിയോയിൽ ഡോക്ടറുമായി സംസാരിക്കുന്നത് എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ആണ്. സ്വാഗതം മാഡം. ഇപ്പോൾ ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9 4 9 5 9 6 4 3 2 1. മറ്റൊരു നമ്പർ 9 4 9 6 5 5 6 3 2 1. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9 4 9 6 5 9 6 3 2 1. അപ്പോൾ നമ്മുടെ യോഗാദിനം വരികയാണ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗാദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്ന്?
2: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ, അതൊരു 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാദിനം ആചരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിനു മുന്നേ യോഗയുടെ പ്രധാനത്തെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷനൊക്കെ വളരെ കുറവായിരുന്നു. ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം, അതായത് ഇപ്പോൾ ഒരു ഏകദേശം 10 വർഷത്തോളമായി, വളരെയധികം മാറ്റമുണ്ട്. എല്ലാ ജനങ്ങളിലും, എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ സ്കൂളിലത്തിൽ, വളരെ ചെറിയ കുട്ടികളിൽ തന്നെ, അതായത് പ്രീ കെ ജി മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു. അത് ഏകദേശം ആയി വരുന്നുണ്ട്, പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു ഒരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ തീമെന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്. അതായത് നമ്മളൊരു ഒരു പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ ഒരു ഏജിനെ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രായം, ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവർ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോട് കൂടിയിരിക്കും. അപ്പോൾ അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റിയോ സ്ട്രെസ്സ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
1: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് റിലയൻസ് കാർഷിക കോളേജിൽ നിന്നാണ്.
1: ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: നമസ്കാരം രാഹുൽ.
3: ഡോക്ടർ, നമസ്കാരം ഡോക്ടറെ. ഞാൻ വിളിച്ചത്, ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ്. അപ്പം എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും ഞാൻ നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ബി പി, ഷുഗർ ഇതെല്ലാം ബോർഡർ ലൈനിലാണ്. അത്യാവശ്യം ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് കുടവയറും ഇറക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് കുഞ്ഞൊക്കെ ഉണ്ട് ഇപ്പൊ മോനെ. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം വളരെ അടുത്ത് നിൽക്കുക. അപ്പം ഡോക്ടർ, ഇപ്പം ഞാനിപ്പം നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ മെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ അറിയാം.
2: ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. വളരെ എല്ലാ കുറേ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല, അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അറിയേണ്ട രാഹുലിൻ്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്.
3: ജോലി സമയം 9 to 7 ഏകദേശം 7 മണി വരെ വർക്ക് ചെയ്യും.
2: അങ്ങനെയാണല്ലേ, കാരണം ഐ ടി ആകുമ്പോൾ ചിലപ്പോൾ പല ടൈമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വർക്ക് ഫ്രം ഹോം അല്ലല്ലോ.
3: അല്ല
2: അല്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്, ഇപ്പോൾ 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ, എഴുന്നേൽക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. ഓക്കെ, അപ്പം അതാകുമ്പോൾ 6 മണിയാകുമ്പോൾ നിങ്ങൾ നമ്മളെ പ്രാക്ടീസ് കഴിയും. പിന്നെ 6 മണിക്ക് ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. അപ്പം കറക്റ്റ് സമയത്തിന് വീട്ടിൽ അതിനൊന്നൊരു മാറ്റം വരില്ല. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ തുടക്കമായതുകൊണ്ട് നോർമലായിട്ട് ബിഗിനിങ് ആസനാസെന്നും അല്ലെങ്കിൽ ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക, കണ്ടിട്ട് അത് നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നോക്കണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റായിട്ട് വരണമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 മാസം എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിളായി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും ഒരു കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി പിന്നെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ്സ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ് ശ്വസനക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അത് മുടങ്ങരുത്. അത് ഇപ്പം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, രാവിലെയാണോ? അത് 6 മണിക്ക് ശേഷമായിരിക്കുമോ പോകുന്നത്, എങ്ങനെയാണ്? ആ ശരി, അപ്പൊ ഇതൊരു നേരത്തെ എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 മിനിറ്റ് നടക്കണമെന്നാണ്, അത് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന 45 മിനിറ്റ്. അത് അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനോട് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു നോക്കിയൊക്കെ എല്ലാം നോർമലായിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ശരി, താങ്ക് യു
1: വിളിച്ചതിന്, നന്ദി. മാഡം, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിന് മൊബൈലിന് മുന്നിലും ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ 3/4 ഭാഗത്തോളം അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ് മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പോൾ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്നതിന് പാനിക് അറ്റാക്ക്. അവർ വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്, പക്ഷേ ഇത് അതല്ല. കാരണം ഇത് ബ്രെയിനിന് എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്. അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റ ആയിരുന്നാലും ഏതിരുന്നാലും സ്ക്രോൾ, ഇപ്പം യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഹോർമോൺസൊക്കെ ഉണ്ടാക്കുന്നത് കുറയും, റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിൻ്റെ നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിലിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, കൈ ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 മിനിറ്റ്, എന്നിട്ട് മാത്രമേ പല്ല് തേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം, ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത്, കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
1: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ്?
2: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. അതൊന്നുമില്ല മാം, നമ്മളെ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെ ചൂണ്ടുവിരൽ തൊടുക. പക്ഷെ അത് തൊടുന്ന വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം, മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം, ചെറുവിരൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കയ്യിൽ ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കയ്യിലും ചെയ്യണം, സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിലൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കയ്യിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. അപ്പോൾ ഇത് ഇതുപോലെ കുറേ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
4: ഹലോ മാഡം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ആലപ്പുഴയിൽ രാജേഷ് ആണ്.
1: നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: നമസ്കാരം രാജേഷ്.
4: പറയണം. എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം, IBD. അത് നമ്മുടെ വായ് മുതൽ എത്തും വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എനിക്ക് കുടലിന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറ്റുന്ന യോഗയായിട്ട് എന്താണ് ഉള്ളതായിട്ട്?
2: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഈ അഗ്നി, അതായത് വൻകുടലിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അഗ്നിയുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക് പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെയൊക്കെയുള്ള PH കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൂളിംഗ് പ്രാണായാമാസമുണ്ട്. അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുന്ന സദന്ത, അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിന്. പിന്നെ ഈ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെയുള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പോൾ അത് മൂക്കിൽ കൂടെ ശ്വാസം വിടും. ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന, കാരണം എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് വൺ ഓഫ് ദ റീസൺ ആണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്.
4: അല്ലാതെ ഈ കുടലിന്റെ അകത്ത് ആയതിനൊന്നും നമുക്ക് വേറെ എന്തെങ്കിലും ശ്വസന ക്രിയയിലൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ലോ?
2: ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചു പോയ കോശങ്ങളിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ശരി, താങ്ക്
1: യു. ആ വിളിച്ചതിന് നന്ദി മാഡം. പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. അപ്പൊ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
2: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിമ്മെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പോൾ ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്നത് നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം മറ്റത് ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസൈസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ യോഗ എന്ന് പറയുന്നത് അതല്ല, ഓവറോൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക്, ഇപ്പോൾ ഹൃദയമായാലും ലിവർ ഇതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്, അത് ശരീരത്തിലെത്തുന്നത് ശ്വാസം വഴിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്.
1: അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
2: സിമ്പിളാണ്, ഒരു കൈ നമ്മൾ വയറ്റി വയ്ക്കണം, ഒരു കൈ നെഞ്ചി വയ്ക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്, അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിൻ്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്നു വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു, അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു, ഇപ്പോൾ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ് ബ്രീത്തിങ്, ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
1: ഇത് എല്ലാ പ്രായം
2: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം പരിപാടിയിലേക്ക് തിരികെ വരാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ

0: ഉയർപ്പ്. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: പരിപാടി തുടരുന്നു.
1: മാഡം, നമ്മൾ എക്സസൈസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് റൊട്ടീനുണ്ട്. അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, ആങ്സൈറ്റി മാനേജ് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസും നമ്മൾ വളരെയധികം കഠിനകരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നില്ലേ?
2: വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന യോഗ പ്രാക്ടീസ് പോലും നമ്മളെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. അതൊരു ഒരു റബ്ബർ ബാൻഡ് വലിച്ച് വലിച്ച് വലിച്ച് വിടുന്ന പോലെയാണ്. പിന്നെ തിരിച്ചത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എത്രത്തോളം വലിക്കുന്നു അത്രയും വലിയും, പിന്നെ പഴയ ഷേപ്പിൽ വരത്തില്ല. അപ്പോൾ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ടെയർ ആൻഡ് വെയർ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളൊരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. പക്ഷേ അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ഈ കോൺസെൻട്രേഷൻ ധാരണ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെൻ്റൽ, അതായത് ഇപ്പോൾ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമം ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സുകൊണ്ടും കുറച്ചൊരു യവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് രവീന്ദ്രൻ.
1: ഓക്കെ, നമ്മോടൊപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: പറഞ്ഞോണം
3: സാറേ. നമസ്കാരം.
2: നമസ്കാരം
3: സാറേ. ഞാനൊരു ടൈലറാണ്. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവീട്ടിലായിരുന്നു, വൻകുട്ടിലെ ക്യാൻസർ. അന്നൊക്കെ ഞാൻ പ്രാണായാമ യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും. പിന്നെ ഈ ഹെർണിയായി. അതും കുഴപ്പമില്ല, ഏതായാലും മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു. അതിന് ടെൻഡ് ഇട്ടു. അതിന് ശേഷം ഞാൻ

0: എനിക്ക് യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
1: സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. അതായത് ശ്വാസം ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർത്ഥകടി ചക്രാസനം, അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ളത് ചെയ്യാവും. പിന്നെ ഒരു ആസന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന, നമ്മൾ പിടിച്ചു വയ്ക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം. അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷേ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്. കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റ് ചെയ്യുന്ന റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ
0: കുഴപ്പമില്ല.
1: ഇല്ല,
0: അതായത് എനിക്ക് ഈ ക്യാൻസറിന് ശേഷം, ക്യാൻസർ വന്നു അതിന് ശേഷം വന്ന ഹെർണിയ, ഇതിനൊന്നും ട്രീറ്റ്മെന്റില്ല, എനിക്ക് മരുന്ന് ഒന്നുമില്ല, അപ്പൊ അതിനൊന്നും വ്യാഴം വരുന്നില്ല. അതുകൊണ്ട് പോലെ എനിക്ക് ഈ 2025 ജൂലൈയില് ഇതുപോലെ തന്നെ ഈ ബ്ലോക്ക് വന്നപ്പോഴാണ്, അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്ന് വീട് കഴിക്കുന്നുള്ളൂ.
1: അല്ല, അത് മരുന്ന് നമുക്ക് ആരോഗ്യാവസ്ഥക്കനുസരിച്ച് ചികിത്സ എടുക്കണം. അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഗുണം, നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
0: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. അതാണ് എനിക്ക് ഈ റേഡിയോ ഡോക്ടറോട് ചോദിക്കാനുള്ള, പണ്ട് കൃഷ്ണനാഥൻ ഡോക്ടറുടെ ഒരു പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി. ഞാൻ ഈ ചെക്കപ്പ് ഇതിന്
1: മുൻപിടുന്നുണ്ട്.
0: അങ്ങനെ അത് എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. എനിക്ക് അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം
1: അന്വേഷിച്ചത്.
2: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും. അപ്പൊ
0: സാറേ, അത് എനിക്ക് എന്നുള്ളതെന്ന് വെച്ചാൽ ഇന്നും ഒന്നല്ല, ഒരു 10-22 വർഷം മുമ്പാണ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനാഥ് സാർപ്പം മരിച്ചതല്ലോ. അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ കോട്ടയം ആർസിസിയിലെ സവാൾ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് അന്ന് പ്രഭാഷണം പുള്ളിയുടെ ഡോക്ടർ ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേട്ടത് കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനായത്.
2: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ശ്രോതാക്കൾക്ക് ആരോഗ്യകരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പോൾ നമ്മൾ PCOS-നെയൊക്കെ റീനെയിം ചെയ്ത് ഇതായാലും, ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
1: ആ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, അതിപ്പോൾ ഇപ്പം PCOS ആയിരുന്നാലും ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിംഗ് ആയാലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, ഒരു സമ്മർദ്ദം, അതൊരു ഇത്. കാരണം പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ കുടുംബകാര്യവും നോക്കണം, ജോലിക്കാരിയും നോക്കുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. അപ്പം പുറമേ നിന്ന് കാണുന്നത്, ഇപ്പം നമ്മളുടെ പാർട്ണറായിരുന്നാലും ഭർത്താവായിരുന്നാലും അവർ പറയുന്ന ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ്, കാരണം ഈ ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു ഇത്, അതായത് ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്നിപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കൂടും. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, അതും എനിക്കെപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സ്. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നാലും എനിക്ക് അറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല, പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷനാണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ, ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു ഒരു ഒരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. ആ ഒരു ഇതാണ് നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു.

0: തന്നെ ആൻസർ ചെയ്യുന്നു. പിന്നെ നമ്മൾ നമുക്ക് മുമ്പിരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ യോഗയുടെ പ്രാക്ടീസിൽ കൂടെയാണ് വരുന്നത്. അല്ലെ, യമ നിയമ, അത് ഈ ആസന പ്രാണായാമക്കല്ലാതെ യമ നിയമ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ടെക്നിക്കുണ്ട്. യമ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നിയമ എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു യോഗിക് കൗൺസിലിങ്ങിന് വരുന്ന ഒരു ഭാഗമാണ് ചിത്തപ്രസാദനം, മെൻ്റൽ ഡെവലപ്പിംഗ് ക്വാളിറ്റി ഓർ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, ഈ നാല് ക്വാളിറ്റീസാണ്. ഈ നാല് ക്വാളിറ്റീസ് നമ്മൾക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ ദുഃഖ പുണ്യ അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരാൾ ബുദ്ധിമുട്ടാണ്. നമുക്കറിയുന്നവരാകാം, അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം, ഇഷ്ടപ്പെടാത്തവരാകാം. തന്നാൽ കഴിയുന്ന രീതി, നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. എമ്പതി, കരുണ, എമ്പതി. മുദിത, ഒരാൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു ജലസി ഒന്നും ഈഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്സായി, ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാക്കും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അച്ഛനാകാം, അമ്മയാകാം, ഹസ്ബൻഡാകാം, മക്കളാകാം. പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം, ഉപേക്ഷിക്കുക. ഈ നാല് ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ നമസ്തേ.
0: നമസ്തേ
2: ഡോക്ടർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം അസുഖങ്ങൾ കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ആകാശവാണിയും മാഡവും ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെയേറെ അഭിനന്ദനങ്ങളാണ്. ഒപ്പം എനിക്കൊരു ആദ്യം കൂടെ പറയാനുണ്ട് മാഡം. പരമാവധി ശ്രമിച്ചിട്ട് പോലും ഒരു യോഗ ക്ലാസ്സിലേക്ക് നാല് വൃദ്ധന്മാരെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. എന്നിട്ടത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സീനിയർ സിറ്റിസിന്റെ പെർസെന്റേജ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് മാഡം. അതെന്താണ്? അതിനെന്താ വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നാണ് എന്റെ അഭിപ്രായം.
0: ആക്ച്വലി സീനിയർ സിറ്റിസൻസിന്റെ ഒരു ബുദ്ധിമുട്ട്, അതായത് ഇങ്ങനെയുള്ള മുതിർന്ന പൗരന്മാരിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. കാരണം ഒന്നെങ്കിൽ സ്വയം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അവർ നിൽക്കുന്ന അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്യുക, നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം, അതിൽ കൂടുതൽ വേണ്ട, അവരെ തന്നെ നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ടു മുറ്റത്തോ ടെറസിലോ നിങ്ങളെല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക. നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
2: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട് മാഡം. മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
0: അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം എല്ലാവർക്കും പറയും യോഗ ഒരുമിൻ്റെ തലകുത്തി നിൽക്കുക, അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്ന് ചിരുന്നൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട്, ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറലായിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറേ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിലിരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ എന്തോ പറയുന്നത് അസ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ വരും.
2: ശരി മാഡം, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല മാഡം. ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: വിളിച്ചതിന് നന്ദി. മാഡം, കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയോ ആണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
0: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് ആദ്യമാണ്, കാരണം നമുക്ക് ഒരു ബി എം എ റേറ്റ് ഉണ്ടല്ലോ. അതിൽ നമ്മളുടെ ബി എം എ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. ഈ കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്തും ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞ് ഇപ്പോൾ എനിക്കൊരു 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്, എൻ്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി, 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 അത് താഴത്തില്ല, കാരണം വെച്ചാൽ വെയിറ്റ് വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല, അത് യോഗയിൽ കൂടെ സാധ്യവുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് കണ്ടെയ്ത് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. ആ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു 60 കിലോയാണ്, ഇതിൽ നിന്ന് എനിക്ക് 50 കിലോയിലേക്ക് പോകാം, അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
3: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 26 വയസ്സുള്ള സുകുമാരി.
1: ഓക്കെ, സംസാരിച്ചോ,
0: പറയണം.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറയണം.
3: ആ, എനിക്ക് 76 വയസ്സുണ്ട്. രണ്ട് ഒരു 18 കൊല്ലം കൊണ്ട് എന്റെ കാലിന്റെ രണ്ട് കാലിനെ മുട്ടിന് വേദന ഇപ്പൊ തേയ്മാനമുണ്ട്. ഞാന് ഈ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് കഷായവും അവിടുത്തെ ചികിത്സയിലൊക്കെ ഇരിക്കുക, എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാലിന്റെ, ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രയാസം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാനുണ്ടോ?
0: നീരുണ്ടോ മുട്ടിന്?
3: നീരില്ല.
0: നീരില്ല, തേയ്മാനമാണോ?
3: ഇല്ല, തേയ്മാനം.
0: ആ, രാവിലെ എണീക്കുമ്പോ നല്ല വേദന ഉണ്ടോ? മുട്ടുവേദനയൊക്കെ നന്നായിട്ടുണ്ടോ?
3: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുമ്പോ വലിയ വേദനയില്ല, ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 1/2 അടി താഴത്തിലോട്ട് ഒരു സ്റ്റെപ്പേൽ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ പുറകെ ഇരിക്കുന്ന കാല് മടങ്ങുന്ന കാലിന് ഭയങ്കര വേദന.
0: അത് മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ മുകളിൽ, അതായത് നമ്മളെ തുടഭാഗത്തും നമ്മളെ കാഫ് മസിൽ ഭാഗവും ഇല്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വെക്കുന്ന ലിഗമെൻസാണ്, മസിലിനോട്ട് കണക്ട് ചെയ്ത ലിഗമെൻസാണ്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഈ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗയല്ല, ശരിക്കും അതൊരു മുട്ടിൻ്റെ എക്സസൈസാണ്. നമ്മൾ ടവല് ചുരുട്ടി മുട്ടിൻ്റെ അടിയിൽ വച്ചിട്ട് കാല് മേലോട്ട്, അത് ഉപ്പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോൾ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റാവും. അങ്ങനെയുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത് യോഗ. ഇതിന് ഇരിക്കണം നല്ല തേയ്മാനവും.
3: നമ്മൾ
0: സാധാരണ ഒരു ടവലോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ റോൾ ചെയ്തെടുക്കണം, ചുരുട്ടണം. എന്നിട്ട് അത് നമ്മൾ മുട്ടിൻ്റെ അടിയിൽ വെക്കണം. എന്നിട്ട് അപ്പം മുട്ട് ഇപ്പം ഇച്ചിരി ഉപ്പൂറ്റി താന്നിരിക്കും, മുട്ട് പൊങ്ങിയിരിക്കും, തൊടഭാഗം താന്നിരിക്കും. അപ്പൊ നമ്മൾ എന്തെയെന്ന് വെച്ചാൽ തറയിരുന്ന് ചെയ്യണ്ട, കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ കാൽമുട്ട് ഈ ടവലിലോട്ടിങ്ങനെ പ്രസ്സാവും. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്ടിങ് പെയിൻ തോന്നും. അത് ഒരു 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കണം, ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസാണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകളുണ്ടല്ലോ, മുട്ടിൻ്റെ മസിലുകൾ, അപ്പോൾ ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരിയാ,
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നമ്മൾ യോഗയെക്കുറിച്ച് സംസാരിക്കുന്നത്

0: സമയങ്ങളിലെല്ലാം ഡയറ്റിനെ കുറിച്ചും പറയാറുണ്ടല്ലോ. അപ്പൊ യോഗയും ഭക്ഷണക്രമവും തമ്മിലുള്ള ബന്ധം എന്താണ്? യോഗ ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും വെജിറ്റേറിയൻ ആകേണ്ട കാര്യമുണ്ടോ?
1: ശരിക്കും യോഗ എന്ന് പറയുന്നത് സാത്വിക് കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ യോഗയിൽ മിതാഹാരം എന്ന് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും, പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. മിതാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലവും പ്രദേശവും കണക്കിലെടുത്തുകൊണ്ടുള്ള ആഹാരക്രമം. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പോൾ പല, ഇപ്പം മലമുകളിലുള്ളവർക്ക് അവരുടെ തണുപ്പ് കാരണം അവർക്ക് ചിലപ്പോൾ നോൺ വെജ് കഴിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും പ്രദേശവും നിങ്ങളുടെ ജീവിത ശൈലിയും അനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക. അത് ബാലൻസ്ഡ് ആയിരിക്കണം. അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും തുല്യ അളവിൽ, അതായത് അളവിൽ വേണം. കഴിക്കുമ്പോൾ മുഴുവൻ വയറ് നിറച്ച് കഴിക്കരുത്, കാൽ വയറ് ഒഴിച്ചിടണം. ഇതാണ് മിതാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മൂന്ന് രീതിയിൽ നമ്മൾ ഭക്ഷണത്തിനെ ഡിവൈഡ് ചെയ്യും. സാത്വിക്, രാജസിക്, താമസിക്. സാത്വിക് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഇപ്പം നമ്മൾ പറിച്ച് എടുക്കുന്ന വെജിറ്റബിൾ, അല്ലെങ്കിൽ ഇപ്പം എടുക്കുന്ന പഴം. ഇപ്പം കടയിൽ വച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും സാത്വിക് അല്ല, ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് സാത്വിക്. അത് ഓർഗാനിക് ആയിരിക്കണം. രാജസിക് എന്ന് പറയുന്നത് ഇപ്പം കടയിൽ വച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് രാജസിക്കാണ്, രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് വരുന്നു. കുറച്ച് പഴകിയതെന്ന് പറയില്ല, അത് നല്ലതാണ്. പക്ഷെ അത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഒരു നമ്മൾ ഇമ്മ്യൂണിറ്റി ലെവലിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല. താമസിക്കുന്ന പറഞ്ഞാൽ ഉപയോഗിച്ച ശേഷം പഴകിയ ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടെടുക്കുന്ന. ഇപ്പം നമ്മൾ ഇന്ന് വീട്ടിൽ ആട്ടിയ മാവ് ഇന്ന് നമ്മൾ ആട്ടി നാളെ രാവിലെ എടുക്കും, അത് പുളിപ്പ്, ഇന്നിപ്പം ആട്ടി ഇന്നെടുത്ത് അത് സാത്വിക്കാം. അതിനെ പുളിപ്പിച്ചത് രാജസിക്കാം, രണ്ടു ദിവസം കഴിഞ്ഞാൽ താമസിക്കാം. സിമ്പിളാണ്. അപ്പം യോഗയിൽ പറയുന്നത് നമുക്ക് ദഹിക്കണമല്ലോ, അപ്പം എപ്പോഴും സാത്വികമായിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. സാത്വിക് ഇൻ ദ സെൻസ് അത് എപ്പോഴും പ്യുവർ വെജിറ്റേറിയൻ എന്നുള്ളതല്ല, ഫ്രഷ് ആയിരിക്കണം, ലൈവ് ആയിരിക്കണം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അങ്ങനെ കഴിക്കുക ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം, നമ്മളൊരു മൃഗത്തിനെ കൊല്ലുമ്പോൾ അതിൻ്റെ വികാരങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ഈ ഹോർമോൺസ്, മഡ്രിനൽ ഹോർമോൺസൊക്കെ അതിൻ്റെ മാംസങ്ങളിൽ സ്റ്റോറായിട്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തിൽ അബ്സോർബ് ആവും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ്, അതാണ് എപ്പോഴും നമ്മൾ മീറ്റ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ സ്ത്രീകളാണ് നമ്മൾ കൂടും, അപ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കൂടും. അത് ആണുങ്ങളുടെ ഹോർമോൺസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ ചിലപ്പം എല്ലാം നോൺ വെജും ഇഞ്ചക്ഷനൊക്കെ അല്ലേ വയ്ക്കുന്നത്, അപ്പോൾ ആ ഹോർമോൺ നമ്മളെ ശരീരത്തിലും വരും. അതൊരു റീസണാണ്. അത് നോൺ വെജ്, കാരണം നമ്മൾ ഒരാളെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, ഒരു ജീവൻ കൊന്ന് അതിന് നമുക്ക് ജീവൻ കിട്ടണ്ട. നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ ദഹനക്രിയക്കും ഇതായിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും അതിന് വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് കഴിക്കേണ്ടത്.
0: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ശൈലജ ആണ്. ശൈലജ,
0: സ്ഥലം കൂടെ പറയൂ.
2: കായംകുളം.
0: ഓക്കെ, സംസാരിച്ചോളൂ.
2: ഡോക്ടറെ, എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലൊക്കെ ഒരു കാലിന് നടുവിന്റെ കാര്യമായിട്ട് വേദന വന്നു. അപ്പം എനിക്കൊന്നും നടുവിന് വേദന ഇല്ല. അപ്പം ഡിസബിലിറ്റി ഞാൻ, അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടു, ന്യൂറോ ഡോക്ടറെ കണ്ടു. ഇപ്പൊ ഡോക്ടർ വന്ന സയാറ്റിക്ക എന്നുള്ള പ്രശ്നമാണ്, അതിന് MRI എടുത്തു. അപ്പം ഡിസ്ക് ബൾജിങ് ഉണ്ടെന്ന് പറഞ്ഞു, L4 L5 ഡിസ്ക് ബൾജിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. 1 മന്ത് ടാബ്ലറ്റ്സ് കഴിച്ചു, ഫിസിയോതെറാപ്പി കഴിച്ചു. പക്ഷേ 2 മാസം റെസ്റ്റ് എടുക്കും. ഞാൻ ടീച്ചറായിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ 2 മാസം ലീവ് എടുത്ത് ഞാൻ ബെഡില് കിടന്നു. പക്ഷെ അതിനുശേഷം എനിക്കതങ്ങ് മാറി. അത് മാറി കഴിഞ്ഞു, പക്ഷെ എനിക്ക് ആ കാര്യത്തിലുള്ള വേദന അങ്ങ് മാറി. ഇപ്പൊ ഇത്രയും നാളെ വണ്ടിയായിരുന്നു. അപ്പൊ എനിക്ക് ഈ L4 L5 എന്ന് പറഞ്ഞ ആ ഡിസ്കിലെ അവിടെ എനിക്ക് അതിനുശേഷം ഒന്ന് വേദന ഉണ്ട്. എനിക്ക് എക്സസൈസ് അവർ പറഞ്ഞു, ഞാൻ അത് കുറേ 3-4 എക്സസൈസ് ഉണ്ട്, അത് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സസൈസ് തെറാപ്പി. പിന്നെ എനിക്ക് L4 L5 നടു ഭാഗത്ത് അത്രേ എടുത്ത് എനിക്ക് കുറച്ചു നേരമൊക്കെ കുനിയെന്ന് ജോലി ചെയ്യുകയില്ല, കുനിയാറേ ഇല്ല. പിന്നെ എനിക്ക് ആ അത്രയും ഭാഗത്ത് എനിക്ക് വേദന ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഭാഗത്ത് വേദന ഉണ്ട്, കുറച്ച് അല്ല താഴെക്കുള്ള വേദന ഇല്ല. ഇപ്പൊ എനിക്ക് യോഗ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇവിടെ. അപ്പൊ അതും പിന്നെ സ്ത്രീ നടുവിന് ചെയ്യുന്ന സ്ത്രീ ഉള്ള യോഗയൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് പേടിയാണ് വളയാൻ, ബെൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ് വളയാൻ. അപ്പൊ ഞാൻ ഏതുതരം യോഗ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന്
1: നടുവിന് വേദന എന്ന് പറയുമ്പോൾ L4 L5 ബൾജിങ് പറഞ്ഞില്ലേ, അത് പുറമേ ഉള്ള ബൾജാണോ ഉള്ളിലുള്ള ബൾജായിരുന്നോ?

0: ആ ഉള്ളിലാണ് ബൾജിങ് എങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ളിലാണോ ബൾജ്? വെളിയിലല്ല. ആ ഉള്ളിൽ, അതൊന്ന് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ്, ആ ശരി, അപ്പൊ അതൊന്ന് നോക്കണം. നമുക്ക് അതിൽ ആന്റീരിയർ പോസ്റ്റീരിയർ എന്ന് എഴുതിയിരിക്കും ബൾജ്. അത് ആന്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളില്, അതായത് ആ നട്ടലിന്റെ ഫ്രണ്ടിൽ, അതപ്പോൾ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ വരും. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നട്ടലിന്റെ ബാക്കിൽ, അപ്പോൾ നമ്മളെ ശരീരത്തിന്റെ മുതുകു ഭാഗത്ത് വരും. അപ്പോൾ ഫ്രണ്ടിലാണ് ബൾജെങ്കിൽ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്തുകൂടാ, ബാക്കിലാണ് ബൾജെങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. ആന്റീരിയർ പോസ്റ്റീരിയർ അതൊന്നൊന്ന് കൺഫേം ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം അതനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം ഇപ്പോഴും അവിടെ വേദന ഉണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ കംപ്രഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ആ കംപ്രഷൻ നമ്മൾ വിടണം. അപ്പൊ അന്ന് ഫിസിയോതെറാപ്പി ചെയ്തപ്പോ അവര് റിലീസ് ചെയ്ത് വിട്ട് കാണും. അതുകൊണ്ടാണ് കാലിലോട്ട് റേഡിയേറ്റിംഗ് പോയത്. അപ്പൊ നീരും നീരും മാറണം. ഇപ്പം നീരുണ്ടെങ്കിൽ നീര് മാറിയ ശേഷം മാത്രമേ ആസനങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ നീര് കൂടും. പിന്നെ ഇതൊന്ന് കൺഫേം ചെയ്യണം, ഫ്രണ്ടാണോ ബാക്കാണോ ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ. എന്നിട്ട് അതനുസരിച്ചിട്ട് ആ യോഗ
1: ആന്റീരിയർ
0: ആണെങ്കിൽ ബെൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം വളയും ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും കംപ്രസ്സാവും. അപ്പൊ ബാക്ക്വേർഡ് ബെൻഡിങ്ങേ പറ്റുള്ളൂ. പോസ്റ്റീരിയർ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യും. അങ്ങനെ അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ബെസ്റ്റ് ഞാൻ പറയട്ടെ നിലത്ത് ബുദ്ധിമുട്ടില്ലാത്തത് പറഞ്ഞാൽ പവനമുക്താസനമാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നിവർന്ന് കിടക്കുക, മുതുക് മൊത്തം തറയിൽ തൊടിയിക്കണം, സ്പർശിക്കണം. എന്നിട്ട് നോർമലി പവനമുക്താസനം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് മേലോട്ട് ഉയർത്തുക 90 ഡിഗ്രി. താങ്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ രണ്ട് കാല് മുട്ടുമടക്കി മുട്ടുമടക്കണം. മുട്ടുമടക്കുമ്പോൾ പാദം നേരെ നമ്മളുടെ ബട്ടക്സിനോട് ഹിപ്പിനോട് ചേർന്ന് വരും. ആ മടക്കണം, അതായത് കാല് മേലോട്ട് ഉയർത്താതെ മുട്ടുമടക്കിയാൽ മതി. അപ്പോൾ പാദം ഹിപ്പിനോട് വരും. അപ്പോൾ എത്തി കൈ ഒന്ന് ഒരു കാലേ ചെയ്യാവൂ. എത്തി കൈ കൊണ്ട് ഒരു കാല് പിടിച്ച് എത്രത്തോളം നമ്മൾ നെഞ്ചിലോട്ട് ചേർക്കാൻ പറ്റുമോ അത്രയും പറ്റുന്ന പോലെ. ഈ കാലും നെഞ്ചിലോട്ട് വരുന്ന സമയത്ത് മറ്റേ കാലും മടങ്ങിയിരിക്കുമല്ലേ, അതിനെ ഫ്രണ്ടിലോട്ട് നീട്ടണം. ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും, വലിയ ബുദ്ധിമുട്ട് വരൂല. കാരണം നിലത്ത് തൊടിയിച്ചിരിക്കുന്നതുകൊണ്ട് നട്ടൽ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വളയൂല. ശരിയാ. പിന്നെ കാല് മേലോട്ട് ഉയർത്തുന്നത് കൊണ്ട് നട്ടലിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. മുട്ടുമടക്കി തന്നെ ചെയ്യുക. റിലീസ് ചെയ്യുമ്പോഴും ഇതേപോലെ മുട്ടുമടക്കി തന്നെ റിലീസ് ചെയ്യുക. ഒരിക്കലും കാല് 90 ഡിഗ്രി ഉയർത്തണ്ട. ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം, വ്യത്യാസം ഉണ്ടോ നോക്കാം. ശരിയാ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മേഡം, യോഗ ഇപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയോ ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അത്തരം ആൾക്കാർ സ്വയം പുസ്തകങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടോ ഒക്കെ, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് സുരക്ഷിതമാണോ, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എത്രത്തോളം പ്രധാനമാണ്?
0: ആക്ച്വലി ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ പവനമുക്താസനം നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും കാല് പൊക്കണം എന്നില്ല. പക്ഷെ അവർക്ക് അല്ലാതെ ഇതുപോലുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ടീച്ചറിന്. ഇപ്പം നമ്മൾ വീഡിയോസോ ബുക്കോ കാണുമ്പോൾ അവർ ആ സ്റ്റെപ്പ് മാത്രമേ എഴുതുള്ളൂ, അവിടെ വേരിയേഷൻ എഴുതത്തില്ല. ഒരു 3 മാസമെങ്കിലും നമ്മൾ ഡയറക്റ്റ് പഠിച്ചതിന് ശേഷം, ഇപ്പം നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനിലുണ്ട്. അപ്പോൾ ഓൺലൈനിൽ പിന്നെയും നമുക്ക് കുറേയൊക്കെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം നേരിട്ട് ചെയ്ത് അത്രയും നല്ല, കാരണം ടീച്ചർ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓൺലൈനിൽ അതും പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നാൾ 3 മാസമെങ്കിലും നമ്മൾ പഠിക്കണം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന 1 മാസം പഠിക്കുന്ന, 1 മാസം കൊണ്ട് നമ്മളെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരത്തേ ഉള്ളൂ. നമ്മൾ പഠിക്കത്തില്ല, അത് ഒരു സമയം എടുക്കും. ഒരു 3 മാസമെങ്കിലും മിനിമം എടുക്കും നമുക്കിതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ നേരിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 2-ാമത്തെ ഓപ്ഷൻ ഓൺലൈനാണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഹലോ, നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
3: അത് കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറ്റയിൽ രമേശ് എന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത്.
2: ഓക്കെ, സംസാരിച്ചോളൂ. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ.
3: ഓക്കെ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറയണം.
3: ആ, ഞാൻ മുമ്പേ യോഗ ചെയ്ത ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് യോഗ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാല്, എന്റെ ഒരു മൂക്കടപ്പുണ്ട്. മൂക്കടപ്പ് എന്ന് പറഞ്ഞാൽ പാലം വളഞ്ഞിട്ടായില്ല മൂക്കിന്. അപ്പോ ഈ ശ്വാസക്രമം തന്നെ ആദ്യം തന്നെ എടുക്കേണ്ട ശ്വാസക്രമം തന്നെ നമുക്ക് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ് അതിന് ചെയ്യേണ്ടത്?
0: ഈ പാലം വളഞ്ഞത് നേരത്തെ ഉള്ളതാണോ? ജന്മന അങ്ങനെയാണോ?
3: അതല്ല, ജന്മനായിട്ടല്ല.
0: അല്ല, എന്ത് പറ്റിയതാ? അസുഖമായിട്ട് വന്നതാണോ അത്?
3: അല്ല, അത് എന്താണ് പാലം എന്തുകൊണ്ടാ വന്നത് അറിയില്ല. പിന്നെ ഡോക്ടറോട് ഇന്ത്യയിലെ ഡോക്ടറിനെ ചോദിച്ചാലും പറഞ്ഞു അവരുടെ പൊടി മാറിയിട്ട് നിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് പൊടി മാറിയിട്ടല്ലാണ് ഇല്ല, ഇതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പാലം വളയുന്നാ പറഞ്ഞത്.
0: അല്ല, സാധാരണ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വരുമ്പോഴാണ് മൂക്കിന്റെ പാലം ഇങ്ങനെ ആകുന്നത്. ഡസ്റ്റ് അലർജി കൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ജന്മനാ വരും. അപ്പൊ ഒന്നൊരു കാര്യം ചെയ്താൽ മതി, ശ്വാസം എടുത്ത് വിടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മൂക്കുവിൽ കൂടെ ചെയ്യുന്നുണ്ട് അനുലോമ വിലോമ സിംഗിൾ നോസ്ട്രൽ ബ്രീത്തിങ്, അത് ചെയ്യുക. നമ്മൾ ഈ നാഡിശുദ്ധിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു ബേസിക് ആയിട്ടുള്ളത് ചെയ്യുക, അപ്പൊ തന്നെ കുറെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ജലനീതി പോലെയുള്ള ടെക്നിക്സും കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മളെ ശ്വാസം എടുത്ത് വിടുന്നതിന് ഹെൽപ്പ് ചെയ്യും.
3: അപ്പോ ഇത് ഞാൻ ചീറ്റലും ഇതെല്ലാം ചെയ്യാറുണ്ട്, പിന്നെ ശ്വാസക്രമം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പം ആ വീറ ശ്വാസം എടുക്കുന്ന സമയത്ത് മൂക്കിട്ട് പിന്നെ മുകളിലോട്ട് എടുക്കാൻ കഴിയില്ല. തൈറോട്ടെ വിടുമ്പോഴും ഒരു സൈഡ് മാത്രമേ ഇത്, ഒരു സൈഡ് രണ്ട് സൈഡും അല്ല, മറ്റേ സൈഡാണ് ഇപ്പൊ ഈ മൂക്ക് പാലം വളവായിട്ടില്ലത്.
0: ആണല്ലേ? അപ്പം അല്ല, ഇതിപ്പോ പതുക്കെ പതുക്കെ ചെയ്ത് നോക്കണം. ഓരോ മൂക്കിൻ്റെതായിട്ട് ചെയ്ത് നോക്കുമ്പോ പതുക്കെ പതുക്കെ ശരിയാവും. ശരിയാ? കാരണം ഇത് എന്തെങ്കിലും അസുഖം കൊണ്ടാണോ വന്നെങ്കിൽ അത് അതിൻ്റെതായ സമയം എടുക്കും. കേട്ടോ?
2: വിളിച്ചതിന് നന്ദി. മാഡം, യോഗയെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ഉപരിപഠന സാധ്യതകളും അവസരങ്ങളും എന്തൊക്കെയാണ്?
0: മിക്ക കോളേജുകളിലും ഡിഗ്രി കോഴ്സസ് ഉണ്ട്. BSc, ഇപ്പം BSc കെമിസ്ട്രി ഫിസിക്സ് പോലെ BSc യോഗ, BA യോഗ ഉണ്ട്. അത് MSc MA ലെവലുണ്ട്. അത് നമുക്ക് ലിറ്ററേച്ചർ എടുക്കണമെങ്കിൽ MA പോവാം, തെറാപ്പി എടുക്കണമെങ്കിൽ നമുക്ക് MSc പോവാം. MSc കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അത് PhD. പിന്നെ MSc കഴിയുമ്പം തന്നെ ഈ നെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജ് ലെവലിൽ ടീച്ചിങ് പോസ്റ്റസ് ഉണ്ട്. അപ്പോൾ അവർ നെറ്റ് എടുത്തിട്ട് JRF എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ തന്നെ PhD മുന്നേ തന്നെ നമുക്ക് കോളേജിൽ കിട്ടും. ഒരുവിധപ്പെട്ട മിക്ക കോളേജുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും യോഗ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. അപ്പം സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യുന്ന യോഗ ഇൻസ്ട്രക്ടർ കോഴ്സാണ്. അത് 1 മന്ത് ചെയ്ത് അത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അത് മതിയാവും. അതെല്ലാം നമുക്ക് തെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അസുഖമാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ വെറുതെ ഒരു പഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരാൾ ഒരു അസുഖം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അത്രയും ധാരണയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ തെറാപ്പി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തെറാപ്പി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ കീഴിൽ വേണം തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്. തെറാപ്പിസ്റ്റ് കോഴ്സുകളും ഉണ്ട്.
2: ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പോൾ യോഗ പ്രാക്ടീസ് തുടങ്ങണം, അപ്പം വീടിൻ്റെ അടുത്തൊക്കെയുള്ള യോഗ സെൻറ്റേഴ്സ് ആരെങ്കിലുമൊക്കെ പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ റിലയബിൾ ആണോ, അല്ലെങ്കിൽ പ്രോപ്പർലി അവരെ ട്രെയിൻഡ് ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
0: ആക്ച്വലി സർട്ടിഫിക്കേഷൻ നോക്കണം. കാരണം വെച്ചാൽ ഇപ്പം നമ്മളങ്ങനെ നോക്കാതെ പോയി ക്ലാസ്സിൽ കയറും. പക്ഷെ നമ്മളുടെ എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളിലും എല്ലാ വാർഡുകളിലും ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും തന്നെയാണ് യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടിരിക്കുന്നത്.
2: PhD
0: തുടങ്ങിയിട്ടുണ്ട്. അപ്പം അല്ല അപ്പം ഗവൺമെൻറ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ഇതായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന് എടുക്കുകയുള്ളൂ. അതുപോലെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സും എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു റിലയബിൾ സോഴ്സ്. അതല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തുടങ്ങാം എന്നുള്ള ഒരു ധാരണ മാറിക്കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് കാരണമാണ് അസുഖങ്ങൾ മാറാത്തതും. അവർ ഇപ്പം പുതിയ ഇതാണ് തെറാപ്പി, അവർ പറയും ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്ന് പറയും. അപ്പം നമ്മളിവരെ വിശ്വസിച്ച് നമ്മളെ ശരീരമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമാക്കി തിരിച്ചു തരും. അപ്പം നമ്മൾ എന്നെ പോകുന്നവരെന്നെ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഉണ്ടല്ലോ, അത് അംഗീകൃതമായൊരു കോഴ്സാണോ എത്ര നാളത്തെ കോഴ്സാണ് നോക്കുക. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിന് പോകുന്നതിനെക്കാട്ടിയും ഒരു ഫ്രീ ക്ലാസ്സോ വല്ലതും നമ്മൾ എടുക്കണം. അവരെ പഠിപ്പിക്കുന്നത് കറക്റ്റാണോ, അവർ ഓക്കെ ആണോ എന്ന് നമ്മൾ മനസ്സിലായ ശേഷം മാത്രം നമ്മൾ അതിൽ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാവും.
2: അതുപോലെ തന്നെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ടല്ലോ ഇപ്പം യോഗയ്ക്കിടയ്ക്ക്. ഇപ്പം എന്ത് എക്സസൈസ് ആണെങ്കിലും ഒരു പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യോഗയെ സംബന്ധിച്ചിടത്തോളം സേഫായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം.

0: കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ ഓകാസന കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യും. അങ്ങനെ വരുന്ന പരിക്കുകൾക്ക് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി ആ ചികിത്സ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്.
1: അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയറാണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, ഒപ്പം ശോഭ ബി ടി, അനുപമ ആർ കെ.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടു ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ജൂൺ 16 ആരംഭിച്ച 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്.

ആകാശവാണി സമയം ഇപ്പോൾ 12 മണി. പ്രേക്ഷോതകൾ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം ഈണം നൽകിയ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, വീണ്ടും ചലിക്കുന്ന ചക്രം എന്ന ചിത്രത്തിനു വേണ്ടി.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495961 9431 9496553 1. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593 1. ഓർക്കുക, നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം ആണ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. അറിയിപ്പ് കഴിഞ്ഞു. ഗജകേസരി യോഗം. ഈ ചിത്രത്തിനു വേണ്ടി ഉണ്ണമേനോനും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്.

ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണിത് പൂവിരിയും പുലരി എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് പൂജൽ ഖാദറാണ്. ജെറി അമൽദേവാണ് സംഗീതം നൽകിയിട്ടുള്ളത്.

ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഇപ്പോൾ രാണ ഭുവൻ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബി പ്രകാശ്. ആദ്യഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു. പിന്നിലേക്കായും മരങ്ങൾ പെയ്യുന്നു, ചാഞ്ഞും ചരിഞ്ഞും മുന്നോട്ടു പോകുന്നു കാലം. ഈ ഗാനത്തിന്റെ രചന എം കെ ദിലീപ്.

എം കെ ദിലീപ്, അഞ്ചൽ ദേവരാജൻ എന്നിവർ രചിച്ച് ബി പ്രകാശ് സംഗീതം നൽകി റാണാഭുവൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കീബോർഡ് വിനയൻ, തബല ബാലുകൃഷ്ണ, ഗിറ്റാർ നന്ദകുമാർ, റിഥം ഷിജു.

0: നാളെ ഉച്ചയ്ക്ക് 12:20 ഡോക്ടർ ബി അരുന്ധതി, രാധിക തിലക് എന്നിവർ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സമയം 12 മണി കഴിഞ്ഞ് 59:58. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിന്

0: പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
1: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. രണ്ട്, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M ജോൺ, ശ്രീ PC വിശ്വനാഥ്, CM ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
0: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. NEET പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാം ഘട്ട അലോട്ട്മെന്റും 29 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് K.T. തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ് ലീഗിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6 ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200 അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദക്കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 ആ മിശിഹാ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക

0: വിജയത്തുടക്കം. പൂകണ്ഠാതിരികൾ മായ്ച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 ഗോളുകൾ തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക്ക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38-കാരന് സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
1: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. June 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമര ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും ബലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6 ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി സമയം 12:40 മിനിറ്റും 20 സെക്കൻഡും.

0: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു.
1: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദനയ്ക്ക് അടിമകളാകാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് വാസ്തവം. മറ്റ് പല രോഗങ്ങളിലും പ്രാരംഭ ലക്ഷണമായി തലവേദന ഉണ്ടാകാറുണ്ട്. ആയതിനാൽ തുടക്കത്തിൽ തന്നെ തലവേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തക്കതായ ചികിത്സ തേടണം. മൈഗ്രെയിൻ എന്ന പേര് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ഇത്തരം തലവേദനകളെ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നീ പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. രോഗികൾക്ക് അസഹനീയമായ വേദനയും അസ്വസ്ഥതയും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം തലവേദനകൾ. തലവേദനകളിൽ 5% മുതൽ 10% വരെ മാത്രമേ മൈഗ്രെയിൻ വിഭാഗത്തിൽ പെടുകയുള്ളൂ എന്നത് അറിഞ്ഞിരിക്കണം. ഇനി മൈഗ്രെയിനിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ശക്തമായ തലവേദന നെറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ചിലപ്പോൾ 2 വശത്തോ

പുറത്തുമോ ആരംഭിച്ച് ക്രമേണ തല മുഴുവനായും കണ്ണുകൾക്ക് മുകളിലായും തുടർന്ന് ചെവി, താടിയെല്ല്, കഴുത്തിൻ്റെ പിൻഭാഗം എന്നിങ്ങനെ വേദന വ്യാപിക്കുന്നു. തലയ്ക്ക് മൊത്തത്തിൽ ഒരുതരം മന്ദത അനുഭവപ്പെടുകയും കണ്ണിനു മുകളിൽ നിറങ്ങളായോ കറുത്ത പൊട്ടുകളായോ ഇത് അനുഭവപ്പെടുകയും ചെയ്യാം. അതോടൊപ്പം ചെവിയിൽ ശബ്ദം തോന്നുക, കൈകാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയും രോഗികളുടെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രോഗികൾക്ക് കൂടുതൽ ശബ്ദം കേൾക്കുന്നതും ശക്തിയുള്ള പ്രകാശത്തിൽ നോക്കുന്നതും അസഹനീയമായി അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് മനംപുരട്ടലും ഛർദിയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മൈഗ്രെയിൻ വിഭാഗത്തിൽപ്പെട്ട തലവേദന ഉണ്ടാകാറുണ്ട്. എങ്കിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണിത് കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏകദേശം പുരുഷന്മാരിൽ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി മടങ്ങ് മൈഗ്രെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്ത്രീകളിലെ ഈസ്ട്രജനിലും മറ്റ് ഹോർമോണുകളിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഗർഭധാരണം, ആർത്തവചക്രം, ആർത്തവവിരാമം ഇവയൊക്കെ മൈഗ്രെയിനിന് കാരണങ്ങളായി പൊതുവെ കണ്ടുവരുന്നു. തലവേദനയുടെ 1-ാം ഘട്ടത്തിൽ രക്തക്കുഴലുകൾ അമിതമായി സങ്കോചിക്കുകയും അതുപോലെ തന്നെ വികസിക്കുകയും ചെയ്യുന്നത് മൂലം രക്തയോട്ടം ശരിയായി നടക്കാതെ മുഖത്ത് വിളർച്ച പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് മനംപുരട്ടൽ, ഛർദി എന്നിവയോടെ തലവേദന അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. മൈഗ്രെയിനിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രം വ്യക്തമായൊന്നും പ്രതിപാദിക്കുന്നില്ല. എങ്കിലും രക്തത്തിലെ ചില ഹിസ്റ്റാമിനുകളുടെ സാന്നിധ്യം, രക്തചംക്രമണത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ, രക്തക്കുഴലുകൾ അമിതമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുക, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇവ മൂലം തലച്ചോറിൻ്റെ ആന്തരിക പ്രക്രിയകളിലുണ്ടാകുന്ന ക്രമമല്ലാത്ത വ്യതിയാനങ്ങൾ, ഇവയൊക്കെ കാരണങ്ങളിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ അമിതമായ ഉത്കണ്ഠ, ഭയം, അതേപോലെ ഉറക്കക്കുറവ്, ശരീര ജലാംശം കൂടുതലായി നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ മൈഗ്രെയിന് കാരണമായി വൈദ്യശാസ്ത്ര ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. ഏതു പ്രായത്തിലും രോഗം ആരംഭിക്കാമെങ്കിലും കൗമാരപ്രായത്തിൽ ആരംഭിച്ച് 30 വയസ്സിനോടടുക്കുമ്പോൾ മൈഗ്രെയിൻ അതിൻ്റെ പാരമ്യത്തിലെത്തുകയും 50-55 വയസ്സുവരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതായാണ് സാധാരണ കണ്ടുവരുന്നത്. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഈ രോഗമുണ്ടെങ്കിൽ ഏതാണ്ട് 50%, 2 പേർക്കും ഉണ്ടെങ്കിൽ അത് 80% അടുത്ത തലമുറയിലേക്ക് മൈഗ്രെയിൻ പകരാനുള്ള സാധ്യത കണ്ടുവരുന്നു. രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്തതായി പറയാം. തലവേദനയുള്ള സമയങ്ങളിൽ കഴിവതും വെളിച്ചം കുറവുള്ളതും ശബ്ദശല്യം ഇല്ലാത്തതുമായ മുറികളിൽ രോഗി വിശ്രമിക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണ ക്രമീകരണത്തിനും വളരെ പ്രാധാന്യമുണ്ട്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, കാപ്പി, ചായ ഇവ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം ഇവ പാടെ വേണ്ടെന്ന് വയ്ക്കുക. ടിന്നിലടച്ചതും ഉപ്പിലിട്ടതും നല്ലതല്ല. മാംസം, മുട്ട, മത്സ്യം, ഐസ്ക്രീം തുടങ്ങിയ തണുത്ത ആഹാരപദാർത്ഥങ്ങൾ, തൈര് ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും കഴിവതും ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇനി പറയാം. രക്തപരിശോധന, MRI, CT scan എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്ന പരിശോധനകളാകയാൽ അവ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. രോഗിയുടെ വ്യക്തിഗത മെഡിക്കൽ വിവരങ്ങളും ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടുകളും പ്രാധാന്യമർഹിക്കുന്നതായതിനാൽ അത് ചികിത്സാവേളയിൽ ഡോക്ടറെ ധരിപ്പിക്കേണ്ടതാണ്. മൈഗ്രെയിൻ എന്ന തരം തലവേദനകൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്താനാകും എന്നതാണ് സത്യം. രോഗിക്ക് മുൻപുണ്ടായിട്ടുള്ള രോഗവിവരങ്ങൾ, രോഗത്തിൻ്റെ പഴക്കവും കാഠിന്യവും, കട്ടികൂടിയ ചിലതരം ഔഷധങ്ങൾ, ശരീര കോശങ്ങളിൽ ഏൽപ്പിച്ച ക്ഷതം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാകും രോഗത്തിന് എത്രനാൾ ചികിത്സ തുടരണമെന്ന നിഗമനത്തിൽ ഡോക്ടർ എത്തുന്നത്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര പ്രകാരം ജീവശക്തിക്ക് അഥവാ വൈറ്റൽ ഫോഴ്സിനുണ്ടാകുന്ന തകരാറുകളാണ് ഒരു വ്യക്തിയെ രോഗിയാക്കുന്നത്. ഈ തകരാറുകളുടെ പരിഹാരം ജീവശക്തിയെ ബലപ്പെടുത്തുന്ന ഔഷധങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ജീവശക്തിയെ ക്രമപ്പെടുത്താനും തകരാറുകൾ പരിഹരിക്കാനുമായി ആവർത്തന സിദ്ധാന്തപ്രകാരം നിർമ്മിക്കുന്ന ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് സാധിക്കുന്നു. ഔഷധശക്തി രോഗശക്തിയുടെ മേൽ പ്രതിപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഹോമിയോപ്പതി ഔഷധങ്ങൾ പരീക്ഷിക്കുന്നത് ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിലാണെന്നുള്ളതുകൊണ്ട് രോഗികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ തലങ്ങൾ അപഗ്രഥിച്ച് അനുയോജ്യമായ ഔഷധം തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കുന്നു. ഇത് വലിയൊരു നേട്ടമാണ്. ഈ ഔഷധങ്ങൾ ആവശ്യമായ

0: ആവർത്തനത്തിലും മാത്രയിലും നൽകിയാണ് ചികിത്സ നടത്തുന്നത്. സാധാരണയായി മൈഗ്രെയിനിന് നൽകി വരുന്ന ഔഷധങ്ങളെക്കുറിച്ചുകൂടി ഇനി പറയാം. ബെലഡോണ, ബ്രയോണിയ ആൽബ, ഇഗ്നേഷ്യ, ജെൽസീമിയം, ഐറിസ് വെഴ്സിക്കോളർ, സാങ്ക്വിനേറിയ, നേട്രം മ്യൂരിയാറ്റിക്കം, നെക്സോമിക്ക, സെപ്പിയ, സൈലീഷ്യ എന്നിവ അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രത്തിൽ വൈദഗ്ധ്യവും അംഗീകൃത മെഡിക്കൽ യോഗ്യതയുമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണവും മേൽനോട്ടത്തിലും മതിയായ കാലയളവിൽ ഔഷധം കഴിച്ചാൽ മറ്റ് യാതൊരു ദൂഷ്യഫലങ്ങളുമില്ലാതെ മൈഗ്രെയിനിൽ നിന്നും പൂർണമായ സൗഖ്യം നേടാൻ ആകുമെന്നതിന് യാതൊരു സംശയവുമില്ല.
1: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് ഡോ. സി. കെ. സനിയ സംസാരിക്കുന്നു.

0: സമയമിപ്പോൾ 12 മണി കഴിഞ്ഞ് 49:53. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച

0: നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റ് നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
0: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധസേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज़ को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्न पत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुँच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെ എത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ.

0: വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00. പ്രേക്ഷകരെ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിലെ ഗാനമാണ് സുദീപ് കുമാർ പാടിയത്. ചങ്ങമ്പുഴയുടെ രചന, M. ജയചന്ദ്രന്റെ സംഗീതം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 to 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495964321, 9495655631. ഒരു നമ്പർ കൂടിയുണ്ട്: 9495956321. നാളെ രാവിലെ 11:00 to 12:00 വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഇനി നമുക്ക് സവിധം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച ഒരു ഗാനം കേൾക്കാം. ജോൺസന്റെ സംഗീതത്തിൽ എം ടി ശ്രീകുമാറും സുജാതയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

വിനീത് ശ്രീനിവാസൻ രചന നിർവഹിച്ച് ഷാൻ റഹ്മാൻ ഈണം നൽകി. തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണിത്.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

അറബിക്കടലെന്ന ചിത്രത്തിനുവേണ്ടി പൂജൽ ഖാദർ രചിച്ച് എം കെ അർജുനൻ ഇണം നൽകി. യേശുദാസ് പാടിയ ഗാനത്തെ തുടർന്ന് സായ്വർ തിരുമേനി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തൻചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസും സുജാതയും.

നിന്നിഷ്ടം എന്നിഷ്ടം. ഈ ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനത്തിന് മുമ്പ് നമുക്ക് ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷയം ഇതാണ്: ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഇതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ രചിച്ച ഒരു ഗാനം കേൾക്കാം. കോരിത്തരിച്ച നാൾ എന്ന ചിത്രത്തിനുവേണ്ടി എം കെ അർജുനനാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഗായകൻ യേശുദാസ്.

ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച എം ടി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ടി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അഗ്നിദേവൻ.

ഇനി പി ഭാസ്കരൻ രചിച്ച ഒരു ഗാനം, കറുത്ത പൗർണമി എന്ന ചിത്രത്തിനു വേണ്ടി എം കെ അർജുനന്റെ സംഗീതത്തിൽ ജാനകിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

ഒരു ഗാനം കൂടി പൂജൽ ഖദർ രചിച്ച് ശങ്കർ ഗണേഷ് ഈണം നൽകി. ചിത്രയും കൃഷ്ണചന്ദ്രനും പാടിയതാണ് ഈ ഗാനം. ചക്കിക്കൊത്തൊരു ചങ്കരൻ എന്ന ചിത്രത്തിന് വേണ്ടി.

0: affirms the country's enduring commitment to providing humanitarian assistance for the well-being of the people of Afghanistan. In cricket, India was 70 for 1 in 8.1 overs against Afghanistan on the second one-day international of the three-match series in Lucknow. Earlier, Afghanistan won the toss and elected to field first. Shubman Gill-led men in blue are currently leading the series 1-0 and will aim to clinch the series in today's clash. Benchmark domestic equity indices were trading around 0.3% up in the afternoon session today. The Sensex rose 225 points to 77,033, while the Nifty advanced 66 points to 24,056 when reports last came in. And now, before we end the bulletin, the headlines once again. G7 leaders adopt declarations on global stability, security cooperation and efforts to counter transnational organized crime. Prime Minister Narendra Modi to meet US President Donald Trump on the sidelines of G7 summit in Evian, France, to reach Paris this evening as part of his visit to France. Defence Minister Rajnath Singh says India's sovereignty non-negotiable, cites surgical strikes, Balakot and Operation Sindoor as decisive actions against terrorism. India's defence production soars to record 1.78 lakh crore rupees in financial year 2025-26. Surges 110% since 2020-21. Security forces intensify enforcement and counter-insurgency operations across Manipur. 3 militants arrested, 26 illegal bunkers destroyed. And in men's cricket, second ODI of three-match series between India and Afghanistan underway in Lucknow. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ഇരവിഴുങ്ങിയ പാമ്പ് വയറുപൊട്ടി ചാവാതിരിക്കാൻ വെപ്രാളപ്പെടുന്നത് പോലെയാണ് റസ്കോൾനിക്കോവ് സോണിയയുടെ മുന്നിൽ കൊലപാതക രഹസ്യങ്ങൾ ഛർദ്ദിച്ചു കളഞ്ഞത്. വിപ്ലവാദർശങ്ങളുടെ ചിറകിലേറി രണ്ടുപേരുടെ തലമണ്ട വെട്ടിപ്പൊളിച്ച നിക്കോവ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റടിച്ച് അർത്ഥപ്രാണനായി സാഷ്ടാംഗം വീണിരിക്കുന്നു. വൃദ്ധയെ കൊന്നത് ചെകുത്താനാണെന്നും യഥാർത്ഥത്തിൽ താൻ തന്നെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്നും നിക്കോവ് ഏറ്റുപറയുമ്പോൾ കൊലപാതകത്തിൻ്റെ പുതിയൊരു തത്വശാസ്ത്രമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വ്യഭിചാരിണി ഒരുക്കിയ കുമ്പസാരക്കൂട്ടിൽ കൊലപാതകി മുട്ടുകുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവൾ ക്ഷമിക്കുകയാണ് അയാളോട്. ഏതു ദൗർഭാഗ്യങ്ങളിലും താൻ കൂടെയുണ്ടാകുമെന്ന ഒരു പെൺകുട്ടിയുടെ വാക്കിന് എന്തൊരു ശക്തി. കരിഞ്ഞുപോയ അയാളുടെ ചിറകുകൾ പൊട്ടിക്കിളിർക്കുകയാണോ വീണ്ടും?
4: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
5: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു. അതിനുള്ള ധൈര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
4: ഒന്ന് നിർത്തോ, നിങ്ങൾ ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും കൈകളെടുത്ത് നിങ്ങളെ ചെകുത്താന് നൽകിയിരിക്കുന്നു.
5: അപ്പോൾ സോണിയ, ഞാൻ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ കിടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയത് ചെകുത്താന്റെ പ്രലോഭനം കൊണ്ടാണോ?

0: നിർത്തൂ, പരിഹസിക്കണ്ട. ദൈവനിന്ദ നടത്തുന്നോ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓ കരുണാമയനായ ദൈവമേ, നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ.
1: സോണിയ, സമാധാനിക്ക്. സോണിയ സമാധാനിക്ക്. ഞാൻ പരിഹസിക്കുകയല്ല, ചെകുത്താനാണ് എന്നെ നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടത്ത് കിടന്ന് ഞാൻ എന്നോട് തന്നെ പെറുപിറുത്തു. പലതവണ എന്നോട് തന്നെ വാദപ്രതിവാദം നടത്തി.
0: നിങ്ങൾ എടുത്ത ചാടി ഓരോന്ന് പ്രവർത്തിച്ചിട്ട് അതിന് ന്യായീകരണം തേടുകയാണോ?
1: അല്ല സോണിയ, ഒരു ബുദ്ധിമാനെ പോലെയാണ് ഞാനത് ചെയ്തത്. അതാണ് എന്റെ തകർച്ച. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് അധികാരം നേടാൻ അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും അവകാശമുണ്ടായിരുന്നില്ല. നെപ്പോളിയൻ അല്ല ഞാൻ എന്നെനിക്ക് ബോധ്യമായി.
0: കൊലപാതകത്തിനോ നിങ്ങൾക്ക് കൊല ചെയ്യാനുള്ള അവകാശമുണ്ടോ?
1: നെപ്പോളിയനോ?
0: മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നു.
2: ഞാൻ ആ വൃദ്ധയെ കൊല ചെയ്തതോ? ലിസബത്തെ കൊല ചെയ്തതോ? ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. അവരെയല്ല. ഞാൻ എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. ആ ചെകുത്താനാണ് വൃദ്ധയെ കൊന്നത്. ഞാനല്ല.
1: മതി സോണിയ, ഇത് ധാരാളം. ഞാനൊന്നും മുട്ടുകുത്തട്ടെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എഴുന്നേൽക്കൂ, ഉടനെ പോവുക. ഇതേ നിമിഷം ആ കവലയിൽ ചെന്ന് നിന്ന് കുനിഞ്ഞ് ആദ്യം നിങ്ങൾ അശുദ്ധമാക്കിയ മണ്ണിനെ ചുംബിക്കൂ. പിന്നെ ലോകത്തെ കുനിഞ്ഞു വണങ്ങി എല്ലാ മനുഷ്യരോടുമായി ഉറക്കെ പറയൂ, ഞാനൊരു കൊലപാതകിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ പുനർജീവിപ്പിക്കും.
1: നീ ഉദ്ദേശിക്കുന്നത് കഠിന ശിക്ഷയാണോ സോണിയ? സോണിയ, ഞാനെല്ലാം ഉപേക്ഷിക്കണോ? ഞാൻ എന്നോട് തന്നെ കുറ്റാരോപണം നടത്തണമല്ലേ?
0: പശ്ചാത്തപിക്കുക, അതിലൂടെ പാപമോചനം നേടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
1: ഇല്ല, ഇല്ല, ഇല്ല, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകില്ല.
0: എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, അമ്മയോട് എന്താണ് നിങ്ങൾ പറയുക? ഓ, നിങ്ങൾ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലോ. ശരി, ദൈവമെല്ലാം അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ ജീവിക്കാനാവുക?
1: കുട്ടികളെപ്പോലെ സംസാരിക്കാതെ സോണിയ,
2: ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരുടെ അടുത്ത് എന്തിനു പോകണം?
0: ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിതകാലം മുഴുവൻ എന്തൊരു ഭാരമാണ് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരിക.
1: അത് പരിചയമായിക്കൊള്ളും സോണിയ, പരിചയമായിക്കൊള്ളും.
3: എന്തിനാണ് നീ കരയുന്നത്? എന്നോട് കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് നീ പറയുന്നു, എന്നിട്ടും നീ ഇപ്പോൾ എന്തിനു പേടിക്കുന്നു? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സ്വയം പിടികൊടുക്കുന്നില്ല. ഞാൻ അവരുമായി പോരാടും, പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്യും. ഇന്നത് തീർച്ചയായും നടക്കും. സോണിയ, ഞാൻ തടവിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ എന്നെ വന്ന് കാണാതിരിക്കുകയാണ് നല്ലത്.
0: നിങ്ങളുടെ കയ്യിൽ കുരിശുണ്ട്.

0: ഇല്ല, എനിക്കെന്തിനു കുരിശ്?
1: സൈപ്രസ് മരം കൊണ്ടുള്ള ഈ കുരിശ് നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്റെ കയ്യിൽ ലിസവെറ്റ തന്ന ചെമ്പു കുരിശുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിശുദ്ധ രൂപം അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുരിശ് എനിക്ക് തന്നു. ഇത് എന്റെ കുരിശ്, നിങ്ങൾ വെച്ചോളൂ.
0: ഇപ്പോൾ വേണ്ട സോണിയ, എനിക്കത് പിന്നീട് തന്നാൽ മതി, അതാണ് നല്ലത്.
1: അതെ, അതെ, പിന്നീട് ദുരിതം അനുഭവിക്കുമ്പോൾ ഇത് ധരിക്കുക
0: സോണിയ.
1: അന്ന് എന്റെ അടുത്ത് വരിക, ഞാനത് നിങ്ങളുടെ കഴുത്തിലിട്ട് തരാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം
0: സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി

ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321, 9495563321, 9496593321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

സമയം ഇപ്പോൾ 2:30. ആകാശവാണി ഇപ്പോൾ ഉമംഗ് CET സ്പോൺസർഡ് പരിപാടി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പട്ടം പോലെ, ഈ ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം നൽകി, ഹരിചരണും ഒപ്പം മൃദുല വാര്യരും പാടിയ ഗാനം.

അടുത്ത ഗാനം മനു മഞ്ജിത് രചിച്ച് ഷാൻ റഹ്മാൻ ഈണം നൽകി. ശ്രീജിത് സി എസ്, നന്ദ ജയദേവൻ, നാരായണി ഗോപൻ എന്നിവർ പാടിയതാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിനു വേണ്ടി.

ഈസ്കോസ് വിജയൻ ഗാനരചന നിർവഹിച്ച ഒരു ഗാനമാണിത്. ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഗായിക ശ്രേയ ഘോഷാൽ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായ ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569621. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 അറിയിപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ജിനൽ ജോസ്, ഈണം നൽകിയിട്ടുള്ളത് രാകേഷ് എ ആർ.

ഹരിനാരായണൻ വരികളെഴുതി ഷാൻ റഹ്മാൻ സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും കാവ്യ അജിത്തും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

പ്രേക്ഷോതാക്കളെ ഗാനോപഹാരം സമാപിക്കുന്നു. ഇനി വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം 4:30 മഴവില്ലിലൂടെ.

0: സമയം ഇപ്പോൾ 4 മണി.
1: ആകാശവാണി. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും. അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
2: മിക്കവാറും എല്ലാ പ്രദേശവും, അതായത് ഈ കോഴി വേസ്റ്റ് അത് നടത്തുന്ന കടകൾക്ക് ഒരുപക്ഷെ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ടേ?
3: തീർച്ചയായിട്ടും വേണം.
2: അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും?
3: ഈ പോൾട്രി ഫാം ആരംഭിക്കുന്നതിന്, അതല്ലെങ്കിൽ നമ്മളെ കോഴി വളർത്തൽ അല്ലെങ്കിൽ താറാവ് അങ്ങനെയുള്ള, അത് നമുക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണെങ്കിലും ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ലൈസൻസ് നൽകുന്നതും അതിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതും. അത് തീർച്ചയായിട്ടും നമ്മുടെ അയൽവക്കത്ത് ഉള്ള ഒരു വീടിനോ അല്ലെങ്കിൽ തൊട്ടടുത്ത വസ്തുവിൽ നിന്നോ ഇത്ര ദൂരം മാറി കൃത്യമായി നിർമ്മാർജ്ജന വസ്തുക്കൾ മറ്റൊരാൾക്ക് ഹാനികരമാകാത്ത തരത്തിൽ വേണ്ട എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങളല്ല കാർഷിക സംരംഭങ്ങൾ എന്നാണ് നമ്മൾ പറയുക, ആ കാർഷിക സംരംഭങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പാലിച്ചെങ്കിൽ മാത്രമേ
2: ആ ഒരു നിയമം ഈ ഇത്തരം ചെറിയ ഇടതരം കൊച്ചു കടകൾ, ഈ കോഴി ഇറച്ചി വിൽക്കുന്ന കടകളുണ്ടല്ലോ, കോഴിയെ വെട്ടി ഇറച്ചിയാക്കി കൊടുക്കുന്ന കടകൾക്ക് ഈ ഒരു സംവിധാനം ബാധകമാണ്, ഈ നിയമ സംവിധാനം അവർ
3: തീർച്ചയായിട്ടും അത് ബാധകമാണ്. ഇത് ഈ കോഴി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് വേണ്ട ലൈസൻസിൻ്റെ നടപടികൾ പോലെ തന്നെയാണ് നമ്മൾ ഇതേപോലെ ഈ പറയുന്ന ചിക്കൻ സെന്ററുകൾ, അപ്പൊ നമ്മൾ കൂണുകൾ പോലും മുളച്ചിട്ടുള്ളതല്ല. പക്ഷെ ഈ ചിക്കൻ്റെ ആയാലും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ തോടുകളിലും കുളങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിടുകയും അത് അവിടെ കിടന്ന് അഴുകി പലതരത്തിലുള്ള
2: ആരോഗ്യ
3: പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള നിയമം പഞ്ചായത്ത് രാജ് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കും, അവരൊക്കെയാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഈ പോൾട്രി ഫാമിൻ്റെയും മറ്റും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം അവർക്കാണ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ പൊതുവായി ഇതിൻ്റെ ലൈസൻസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണ്.
2: അപ്പോൾ ഈ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലൈസൻസും അത് കൃത്യമായി അവരെല്ലാ മാനദണ്ഡങ്ങളും.
2: ഒരുപക്ഷെ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ അവർ സംസ്കരിച്ചിരിക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന വേസ്റ്റ് അത് നല്ല രീതിയിൽ സംസ്കരിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം
3: ഒരുക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ലൈസൻസ് ചെയ്യേണ്ടത്.
2: പക്ഷെ പലപ്പോഴും അത്
3: പാലിക്കപ്പെടുന്നില്ല
2: എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം.
3: കാരണം നമുക്കറിയാം നമ്മൾ ആഗോളതാപനം വളരെ കൂടുന്നു, കാരണം നമുക്ക് മണ്ണിടിച്ചിൽ വളരെ കൂടുന്നു അല്ലേ. നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ദുരന്തമുഖങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ, മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. അപ്പോൾ അതിന് കൃത്യമായ പദ്ധതികൾ നമ്മൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഈ ജൈവ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പോസ്റ്റ് കൃത്യമായി തയ്യാറാക്കി നമ്മളത് ഉപയോഗിക്കുക.
2: നമ്മുടെ സംസ്ഥാനത്ത് ഈ പല തരത്തിലുള്ള ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ ഈ വീടുകളിൽ തന്നെ അവൻ നമുക്കുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ സംവിധാനങ്ങളൊക്കെ അതിന്റെ ഈ
3: ഉറവിട മാലിന്യം
2: കൊടുക്കാറുണ്ട്.
3: അതെ, ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്, സോഴ്സ് ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതിന് നമ്മുടെ കേരളത്തില് ശുചിത്വ

0: കേരളം പദ്ധതി അഥവാ ശുചിത്വ മിഷൻ, നമ്മുടെ കേരളത്തിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഈ ശുചിത്വ കേരളം പദ്ധതിയാണ്. അവിടെ അവര് 75% മുതൽ 90% വരെ സബ്സിഡിയോടുകൂടി ബയോ കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനും പൈപ്പ് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, പോട്ട് കമ്പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന്, അതേപോലെ തന്നെ ബയോ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. 75 മുതൽ 90% വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതികൾ ഈ ശുചിത്വ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: കൊല്ലത്ത് നിന്ന് രാജി.
1: എന്താണ് അറിയാനുള്ളത്, ചോദിച്ചോളൂ.
2: നമ്മള് ഇപ്പോ പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും കൂടെ വരുമ്പോ നമ്മള് മരങ്ങൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനൊക്കെ എപ്പോഴും പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും ഈ വൃക്ഷങ്ങളുടെ ഇല, കരിയില, ഇത്രയും തിക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ നമ്മുടെ കേരളം. അപ്പൊ അവിടെ അടുത്തടുത്ത് വീടുകളുള്ളപ്പോ ഈ കരിയിലിട്ട് കത്തിക്കുന്നത് ഒരു അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇപ്പോ പ്ലാസ്റ്റിക്കിന്റെയും ജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുവിധം അത് മാസം തോറും എടുക്കുകയും വീട്ടിൽ തന്നെ ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ആ വലിയ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ ഏരിയയിൽ വരുമ്പോൾ ഈ കരിയിലേക്ക് കത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. ഈ കരിയിലെ സംസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നു. പിന്നെ ഈ വേസ്റ്റ് സംവിധാനമൊന്നും നമ്മുടെ ഈ കൊല്ലത്ത് എപ്പോഴും അത് ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള സംസ്കരണമായാലും എപ്പോഴും അത് വരുന്നില്ല.
1: വളരെ മാഡം ഉദ്ദേശിക്കുന്നത് കളക്ട് ചെയ്യാൻ ആള് എപ്പോഴും ആള് വരുന്നില്ല എന്നാണോ?
2: പ്ലാസ്റ്റിക് മാലിന്യം മാസത്തിൽ ഒരിക്കലും കളക്ട് ചെയ്യാറുണ്ടെങ്കിലും ഈ വേസ്റ്റ് ചെരുപ്പ് തുടങ്ങിയവ, കുപ്പി കുപ്പി അങ്ങനെയൊക്കെയുള്ളവ എപ്പോഴും സംസ്കരിക്കുന്നില്ല. വളരെ വർഷത്തിലൊരിക്കലോ മറ്റോ വരുന്നുള്ളൂ. അതിനും കൂടെ ഉള്ള ഒരു സംവിധാനം നിലവിലുണ്ടോ, അങ്ങനെ വല്ല നിയമങ്ങളും അടുത്തടുത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നും കൂടെ ഒന്നറിയണം.
0: പിന്നെ മാഡം ചോദിച്ചത് ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ടാണോ? ഇ വേസ്റ്റിന്റെ കാര്യവും പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ കരിയിലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇ വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങളനുസരിച്ച് നമ്മുടെ ഹരിത കർമ്മസേന നമ്മുടെ ഗ്രാമങ്ങളിൽ വാർഡുകളിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ പ്ലാസ്റ്റിക്കുകളും ഇ വേസ്റ്റുകളും അതൊക്കെ തന്നെ കളക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായി നിർബന്ധകരമായിട്ടുള്ളൊരു ഒരു കാര്യമാണത്. അവര് എല്ലാ മാസവും വന്ന് നമ്മുടെ വീടുകളിൽ വന്ന് ഇത് കളക്ട് ചെയ്യണമെന്നാണ്. നിർദ്ദിഷ്ട ദിവസങ്ങൾ ഓരോ പ്രദേശത്തെയും പ്രത്യേകത അനുസരിച്ച് അതാത് ഇടങ്ങളിലെ സൗകര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മാലിന്യങ്ങൾ നാലായിട്ട് പ്രത്യേകം തരംതിരിച്ചാണ് അത് ചെയ്യുക അല്ലേ? അതിൽ ഒന്നാമത് ജൈവ മാലിന്യം എന്നുള്ളതല്ല, അല്ലെ? മാഡത്തിന് അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. ജൈവ മാലിന്യം പ്രത്യേകിച്ച് അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഇ വേസ്റ്റ്, അതേപോലെ നമ്മുടെ റെഡ് ഇനത്തിൽപ്പെടുന്ന, അതായത് നമുക്കറിയാമല്ലോ ഡയപ്പർ, അതിന് നമ്മൾ പ്രത്യേക റെഡ് കവറിലിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇ വേസ്റ്റിനെ സംബന്ധിച്ചായാലും ജൈവ വേസ്റ്റിനെ സംബന്ധിച്ചായാലും കൃത്യമായി നമുക്ക് യൂസർ ഫീ കളക്ട് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ യൂസർ ഫീ നമ്മൾ കൊടുത്തില്ല എങ്കിൽ പോലും അത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഹരിത കർമ്മസേനയ്ക്ക് നിർബന്ധമായി അവരോട് നിർദ്ദേശിച്ചിട്ട് നൽകിയിട്ടുണ്ട്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉപഭോഗ സംസ്കാരത്തിൽ ഏറ്റവും ഔന്നത്യമാർന്നു നിൽക്കുന്ന ജനതയെന്നുള്ള നിലയിൽ നമ്മൾ പുറന്തള്ളുന്ന ഇ വേസ്റ്റ് കൃത്യമായി നമുക്ക് ഏറ്റവും ഹാനികരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനത്തിൽ നിന്ന് ഇത് കൃത്യമായി നമുക്കത് ഡിസ്പോസ് ചെയ്യുന്നതിന് ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
1: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവരൊരു കലണ്ടർ നിശ്ചയിച്ചിട്ടുണ്ട്.
0: അതെ സാറേ, ഇ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം MCF കളുണ്ട്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും. അപ്പൊ ഒരിക്കലും ഇ വേസ്റ്റ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിത് ഏതെങ്കിലും തരത്തിലുള്ള പൊതുസ്ഥലത്ത് ഡംപ് ചെയ്യാൻ തയ്യാറാവരുത്. കാരണം അത് 5 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകരമായ കാര്യങ്ങളായിട്ട് നമ്മൾ എൻവയോൺമെന്റ് ആക്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ട് ഒക്കെ പറയുന്ന ശിക്ഷകൾ നമുക്ക് പ്രത്യേകം അനുഭവിക്കേണ്ടി വരും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ BNSS അനുസരിച്ച് പോലീസിനും കേസെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതേപോലെ തന്നെ ഈ കരിയിലയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ അത് നമ്മൾ അങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ നമ്മളറിയാമല്ലോ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതിനും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ആഗോള താപനം എന്നുള്ളതാണ്. ഒരു ചെറിയ കൂന ഉണങ്ങിയത് കത്തിച്ചാൽ പോലും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാക്കും. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഈ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഇടങ്ങളിലേക്കാൾ നമ്മുടെ താപനില 2.5 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും കൂടുതലാണെന്നാണ് പഠനം കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ

0: ില്ലേ വൃക്ഷങ്ങൾ വളരെ കുറവാണ്, അതേപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവിടുത്തെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത ഗ്ലാസുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ 2.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലായിട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ വായുവിന്റെ ശുദ്ധതയുടെ സൂചകങ്ങൾ പരിശോധിക്കുമ്പോൾ AQI ഏറ്റവും മോശമായിട്ടുള്ളത് പാകിസ്ഥാനിലെ ലാഹോറിലാണെന്നാണ് പഠനം കണ്ടിട്ടുള്ളത്. അതിനൊക്കെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ഡൽഹിയും തിരുവനന്തപുരവും ആ കൂട്ടത്തിലേക്ക് പതുക്കെ പതുക്കെ പിച്ചുവെച്ച് വരികയാണെന്നാണ് നമ്മൾ ഈ റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, മൈസെൽഫ് ഡോക്ടർ ആയിഷ. എന്റെ വീട്ടിന്റെ പുറകെ കൂടെ ഒരു ചാൽ ഒഴുകുന്നുണ്ട്, കരമനയാറിന്റെ ചാലാണ്. അവിടെ നമ്മുടെ ഈ ഇവിടെ ഉള്ള പരിസരത്തിലുള്ള ആൾക്കാര് എല്ലാ അവരുടെ പോളിത്തീൻ വേസ്റ്റുകൾ അത്രയും കൊണ്ട് ആ ചാലിൽ ഡംപ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേന് പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം ഡ്രെയിനേജ് അവിടെ പോകുന്നില്ല, അത് കെട്ടിക്കിടന്നിട്ട് അവിടെ വല്ലാത്ത സ്മെല്ലും ഭയങ്കര അൺഹൈജീനിക് ആയിട്ട് തോന്നുന്നു സാർ. അത് പലതവണ ഐ ഹാവ് കോൾഡ് ദ കൗൺസിൽ ആൻഡ് എവരി വൺ, പക്ഷെ അവർ പറയുന്നത് ദിസ് ഈസ് നോട്ട് അവർ ഡ്യൂട്ടി, ദിസ് ഈസ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് സോ?
0: അത് പൂർണ്ണമായും ശരിയല്ല. നമ്മൾ താമസിക്കുന്നത് കോർപ്പറേഷന്റെ പരിധിയിലല്ലേ? ആ കോർപ്പറേഷന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കോർപ്പറേഷന് നമ്മൾ പരാതി നൽകുക എന്നുള്ളതാണ്. അവരാണ് അത് കൃത്യമായി നമ്മുടെ ഈ പബ്ലിക് സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ അധികാര ഏജൻസി എന്ന് പറയുന്നത് പ്രാഥമികമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അതുകൊണ്ട് മാഡം ആദ്യം പരാതി നൽകേണ്ടത് അവർക്ക് തന്നെയാണ്. അതിനും അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് കൃത്യമായി 1076 എന്ന നമ്പറിൽ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രീവൻസ് സെല്ലുണ്ട് അവിടെ, സോറി അത് നമ്മുടെ CMന്റെ, അപ്പൊ അവിടെ നമുക്ക് കൃത്യമായി പരാതിപ്പെടാൻ കഴിയും. അവിടെ നമുക്ക് ഈ പരിസര മലിനീകരണവും ഈ ദുരന്ത നിവാരണവും മാത്രമല്ല ആ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൃത്യമായി നമ്മൾ പരാതികൾ കൊടുക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി കൊടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ.
2: ഞാൻ ഇത് ഐ ഹാവ് ഗിവൻ ദിസ് കംപ്ലൈന്റ് ടു സോ മെനി പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്.
0: ഇപ്പോ ഈ KIPയുടെയോ PIPയുടെയോ പോലെയുള്ള മൈനർ ഇറിഗേഷൻ പ്രോജക്ട്സിലെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്ക് ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അവർക്ക് അധികാരമില്ല. ആ വർക്ക് ചെയ്യുക എന്നുള്ള, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് പരിഹാരം കാണേണ്ടത് ബന്ധപ്പെട്ട നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസ് ആണ്. മാഡം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, കൃത്യമായി അത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരിക്ക് റിട്ടേൺ ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക. ഓതറൈസ്ഡ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അതായത് നമ്മുടെ ജനപ്രതിനിധി അല്ല. അതെ അതെ, സെക്രട്ടറിയാണ്. പിന്നെ മാഡം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയുടെ പരാതി സെല്ലുണ്ട്, അത് 1017 എന്നുള്ള നമ്പറുണ്ട്, 1016 1017 ഈ നമ്പറുകളിൽ മാഡത്തിന് ബന്ധപ്പെടാം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് എങ്കിൽ തീർച്ചയായും അവർ അവിടെ നിന്ന് ഇടപെടും, കൃത്യമായി ചെയ്താൽ അതിന് പരിഹാരം കിട്ടും.
1: ഒരുപക്ഷെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോഴത് പലരും പല നമ്മുടെ ബന്ധപ്പെട്ട അതിന്റെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അത് വേറൊരാളിന്റെ
0: അധികാരമാണ്. അപ്പൊ കൃത്യമായ ഒരു നിർദ്ദേശം, അതെ, അതായത് നമ്മൾ ഈ ഒരു ഗ്രീവൻസുമായി വരുന്ന നമ്മുടെ ഒരു പബ്ലിക്കിന് കൃത്യമായ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാര കേന്ദ്രം ഏതാണ് എന്ന് അവർക്ക് വേണ്ടത്ര അറിവില്ല പലപ്പോഴും, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് കൂടി ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള കാലതാമസങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.
1: നേരത്തെ കൊല്ലത്തുനിന്ന് വിളിച്ച ഒരു മാഡം ശ്രോതാവ് ചോദിക്കുകയുണ്ടായി, ഈ മാലിന്യത്തിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഇന്ന വേസ്റ്റുകൾ എടുക്കും എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേന ആൾക്കാർക്ക് അങ്ങനെയൊരു നിർദ്ദേശം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കുന്നതിന് ഒരു ദിവസം, അല്ലെങ്കിൽ വീട്ടിൽ പാഴായിട്ടുള്ള
0: ജൈവമാലിന്യത്തിന്
1: ഈ വേസ്റ്റ് തുണികൾ, അങ്ങനെയൊക്കെ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഒരു കലണ്ടർ പോലെ അവർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പബ്ലിക്കിനും അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതികൾ നമുക്ക് ഒഴിവാക്കാം,
0: തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം തന്നെ നമ്മുടെ ഈ പലതരത്തിലുള്ള പ്രോജക്ട് നമ്മുടെ ശുചിത്വ മിഷൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ ഉൾപ്പെടെ ഇത് നടത്തുമ്പോൾ ഈ മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള ആ ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് താഴെ തലത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഒരു പക്ഷേ നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും നടത്തിയിട്ടുള്ള പഠനത്തിൽ

0: ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പരിസ്ഥിതി മലിനീകരണം ഏറ്റവും സീറോ ആയിട്ടുള്ളത്. യു കെ വരെ ആ കൂട്ടത്തിലുണ്ട്, ലക്സംബർഗ് വരെയുള്ള ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മുടേതുപോലെ ഒരു വലിയ രാജ്യം ഇപ്പോഴും ഇത്രത്തോളം 174-176 സ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് സങ്കടകരമായ സാഹചര്യമാണ്. അതൊരു പക്ഷേ നമ്മുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാവാം. എന്തായാലും വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പഠനം കൂടിയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്, അറിയാവുന്നതുപോലെ പെട്രോൾ, ഡീസൽ, കറോസിൻ, കൽക്കരി. അപ്പോൾ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായി നമുക്ക് താപനം കൂടുന്നു, നമ്മുടെ അന്തരീക്ഷ താപനില ഉയരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും എന്താ പറയുക ജൈവ മാർഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് നമ്മുടെ ഹരിയാനയിൽ സിന്ധിൽ നിന്ന് സോനാപതിലേക്ക് ഒരു ഹൈഡ്രജൻ ട്രെയിൻ, വെള്ളം ഉപയോഗിച്ചുള്ള, അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം എന്ന് പറയുന്നത് വെള്ളം മാത്രമാണ്. അത് ഉദ്ദേശം 90 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന തരത്തിലേക്ക് ഈ ലോക രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അത്തരം സൗകര്യങ്ങളിലേക്ക് ഇന്ത്യയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സാഹചര്യമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് മലയോര പ്രദേശങ്ങളിൽ ഏതാണ്ട് 35 റെയിൽ പാതകളിൽ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു.
1: ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതല്ലേ സോളാർ പവറിന്റെ ഉപയോഗം, അതിന്റെ ഒരു കണക്ക് നമ്മൾ ഇന്ന് അമേരിക്കയെക്കാൾ മുന്നിലായി.
0: അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ 174 സ്ഥാനമാണെങ്കിലും 2070 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വരികയും നമ്മൾ പ്രകൃതിദത്ത ഇന്ധനങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായും ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് സോളാർ എനർജി, ഈ പറഞ്ഞതുപോലുള്ള ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിലേക്ക് നമുക്ക് മാറും എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: കോഴിക്കോട് ജില്ലയിലെ കണ്ണൻ വേള.
1: ആ, ചോദിച്ചോളൂ കണ്ണൻ, എന്താണ് അറിയാനുള്ളത്?
2: ഈ പ്ലാസ്റ്റിക്കിന്റെ കവറ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അത് കുറക്കാനുള്ള എന്തോ വഴിയുണ്ടോ, മറ്റ് മാർഗങ്ങള്?
1: അദ്ദേഹം വളരെ നല്ലൊരു ചോദ്യമാണ്.
0: തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് തുണിസഞ്ചികൾ ഉപയോഗിക്കാം, ചണച്ചാക്കുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ ഈർക്കിൽ അല്ലെ, ഈർക്കിൽ കൊണ്ട് നമുക്ക് കുട്ടയും പട്ടിയൊക്കെ ഉണ്ടാകില്ല, ഈർക്കിൽ കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ പനയുടെ പട്ട കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ എന്നാണ് നമ്മൾ ഇവയെ പറയുക. ഈ പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കടലാസുകൾ കൊണ്ട് നമ്മൾ സഞ്ചി ഉണ്ടാക്കാറില്ലേ,
2: ഈ
0: ആ അപ്പൊ നമ്മൾ ആയിരിക്കും ഈ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയാൽ അതിനകത്തിട്ട് 5 കിലോയുടെ ഇട്ടുകൊണ്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന്. അത്തരത്തിലുള്ള കട്ടിയുള്ള പേപ്പറുകൾ കൊണ്ട് നമുക്ക 5, 10, 15 കിലോ വരെ ഭാരമുള്ള സഞ്ചികൾ നമുക്ക് ഉണ്ടാക്കാം, അത് എടുക്കാൻ കഴിയുന്ന. അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതിദത്ത ബദലുകൾ നമുക്ക് ഉണ്ട്. ആ ബദലുകൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ വളരെയധികം നമ്മളോട് നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടേത് അല്ലേ. അതായത് 70 മൈക്രോണിന് താഴെയുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർക്കശമായിട്ട്
1: ഒരിക്കലും മാത്രം ഉപയോഗിക്കുന്നു.
0: അതെ അതെ,
2: ഈ ഗവൺമെന്റിനെ ഈ പ്ലാസ്റ്റിക് സഞ്ചി മൊത്തം നിരോധിച്ചൂടെ? ഗവൺമെന്റിന്റെ ഭാഗത്തും തന്നെ
0: തീർച്ചയായിട്ടും നിയമപരമായിട്ട് അത് നിരോധിച്ചു കഴിഞ്ഞു.
1: ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അങ്ങനെ നിരോധനം.
0: നിരോധനം നമുക്ക് 2016 നിലവിൽ വന്നല്ലോ. 2016 നമ്മളെ പ്ലാസ്റ്റിക് നിരോധനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ അത് പലപ്പോഴും നമുക്ക് പൂർണ്ണമായും അത് പ്രായോഗികമാക്കാൻ കഴിയുന്നില്ല. ബന്ധപ്പെട്ട അധികാരങ്ങളുടെ അധികാര വൃന്ദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിയമത്തിൽ പറയുന്നൊരു വ്യവസ്ഥയാ. നിയമം എന്ന് പറയുന്നത് നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവർക്കല്ല, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കാണെന്ന് ഒരു ചൊല്ലുണ്ട് കേട്ടോ. ഞാനത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
2: ഗവൺമെന്റ് ഇതിനൊന്ന് കർശനമായിട്ട്
0: ആ അതിന് നമുക്ക്

0: കർശനമായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നിയമം നിർമ്മിക്കുക, നിയമത്തിലൂടെ
1: ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഉത്തരവിടുന്നല്ലോ, അതിന് കർശനമായിട്ട് ഗവൺമെന്റ് അതിനു വേണ്ടി ഒരുങ്ങുന്നില്ല.
0: നമുക്കതിന് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. നിയമം നിർമ്മിക്കുകയും ആ നിയമം അനുസരിച്ച് നമ്മുടെ പൗരന്മാർ അത് അംഗീകരിക്കുകയോ
2: പാലിക്കാതിരിക്കുകയോ
0: ചെയ്യുമ്പോഴാണ് അതിന് ശിക്ഷ കിട്ടും കേട്ടോ. അങ്ങനെയുണ്ട്.
2: ഓക്കെ, കണ്ണൻ വിളിച്ചത് വളരെ സന്തോഷം.
1: ഹലോ, ഒരു കാര്യം കൂടി ചോദിച്ചോ?
2: ആ ചോദിച്ചോളൂ.
1: ഹലോ,
2: ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ.
1: കവറുകൾ ഈ ഒഴിഞ്ഞ കിണറുകളിലും
0: അയ്യോ, അത് വലിയ പ്രശ്നമല്ലേ? നമ്മുടെ ഇക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ജൈവ സംവിധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ ആകെ വളരെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമല്ലേ അത്? കാരണം നമുക്ക് ഈ പ്ലാസ്റ്റിക് താഴെ തട്ടിൽ രൂപം കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു പാളിയായിട്ട് രൂപം കൊണ്ടാൽ വെള്ളം നമുക്ക് താഴേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുമോ? അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്ത് അധികാരികളെ ഒക്കെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഉത്തമ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്.
2: ഓക്കെ, കണ്ണൻ വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും? അവരുടെ ഓരോരുത്തരുടെയും ധർമ്മങ്ങൾ അതേക്കുറിച്ചൊക്കെ ഒന്ന്.
0: തീർച്ചയായിട്ടും, അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെ ശുചിത്വ മിഷൻ പദ്ധതി, അല്ലെങ്കിൽ ശുചിത്വ കേരളം പദ്ധതി. അത് നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്, ഉറവിട മാലിന്യ സംസ്കരണത്തിന് കേരളത്തിൻ്റെ നോഡൽ ഏജൻസിയാണ്, ഞാനത് സൂചിപ്പിച്ചു. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഗതിയാണ് അല്ലെങ്കിൽ ഏജൻസിയാണ് ഹരിത കർമ്മസേന. നമ്മുടെ പരിസര ശുചീകരണം ഇത്രത്തോളം ജനകീയമാക്കിയ
2: ഹരിത കേരള മിഷൻ,
0: ഹരിത കേരള മിഷൻ എന്ന് പറയും, നമ്മൾ ഹരിത കർമ്മസേന എന്ന് ലളിതമായി ഞാനത് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഖരമാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ലോകബാങ്കിൻ്റെ സഹായത്തോടെ 93 നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് KSWMP, അഥവാ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള വിൻഡോ കമ്പോസ്റ്റിങ്ങും ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടറും ഒക്കെ തന്നെ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ബന്ധപ്പെട്ട നഗരസഭകളിലും അതേപോലെ തന്നെ കോർപ്പറേഷനുകളിലും ഈ ഖരമാലിന്യ പരിപാലന പദ്ധതി അനുസരിച്ച് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ നാലാമത്തെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ മാതൃക കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നമുക്ക് തൂമ്പൂർമൂഴി മോഡൽ എന്ന് പറയുന്നത്. തൂമ്പൂർമൂഴി അത് വളരെ ജനകീയമായിട്ടുള്ള, വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഈവൻ നമുക്ക് ഒരു ചെറിയ എന്താ പറയുക, ഇരുമ്പ് വേലിയുടെ നമുക്ക് ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു 4 വീതിയിലും 4 നീളത്തിലുമായിട്ടുള്ള അത് നമുക്ക് പിറ്റുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നത് അത് വളരെ ജനകീയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റാപ്പിഡ് കമ്പോസ്റ്റിംഗ് എന്നൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. അതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരിനം ഫ്ലൈ, അതായത് ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്നാണ് അതിനെ പറയുക. ആ അത് ഈച്ചകളുടെ ലാർവകളെ ഉപയോഗിച്ച് അത് ജൈവ സംസ്കരണം നടത്തുന്ന ഒരു ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് അത്. റാപ്പിഡ് കമ്പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ പുതിയതായിട്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രാൻഡഡ് ജൈവ വളം ഉൽപ്പാദനം, അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പലപ്പോഴും നമ്മൾ കീടനാശിനികൾ അല്ലെ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മഴയുണ്ടാകുമ്പോൾ ഈ ഇവയെല്ലാം കൂടെ തന്നെ നമ്മുടെ മണ്ണിനടിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമ്മുടെ വെള്ളം ഉൾപ്പെടെ എന്താ പറയുക, കെമിക്കൽസ് നിറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഉപയുക്തമല്ലാത്ത
2: വിഷലിപ്തമായി
0: മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്രാൻഡഡ് ജൈവവള ഉൽപ്പാദനത്തെ, വിപണനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് മുൻകൈയെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 2-3 നഗരസഭകളിൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി, പെരിന്തൽമണ്ണ, പട്ടാമ്പി തുടങ്ങിയ നഗരസഭകളിലത് പൂർണ്ണമായി നടപ്പിലാക്കി. പഞ്ചായത്തുകളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയതിൽ 3 പഞ്ചായത്ത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്.
2: ഓക്കെ, അപ്പോൾ നിരവധി പദ്ധതികൾ

0: നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഏജൻസികൾ വഴി ഇന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതി സംരക്ഷണവുമായിട്ടൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും അതേക്കുറിച്ച് ബോധ്യമുള്ളവരാവുക, അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് സംസ്കരിക്കാനുള്ള ആ ഒരു ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ നല്ല രീതിയിൽ അതിൻ്റെ വിശദമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള മറുപടി നൽകുകയും ചെയ്ത അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാടിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്.
1: നന്ദി സർ. നന്ദി. നന്ദി. നമസ്കാരം.
2: മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും. അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രിയ ശ്രോതാക്കളെ, സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടു ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നലെ ആരംഭിച്ച 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
3: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ വള്ളത്തോൾ എഴുതിയ സ്ത്രീകൾ എന്ന കവിത കേൾക്കാം.

0: ആലാപനം കാവാലം ശ്രീകുമാർ.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി പ്രിയശ്രോതാക്കളെ, മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് സ്വർണലത പാടിയ ഗാനം കേൾക്കാം. അല്യത്താന്ത വാനം എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321, 9495563321, 9495596321. നാളെ രാവിലെ 11:00 to 12:00 ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് 7 o'clock എന്ന കന്നഡ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. കെ കല്യാണാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയത് MS മധുകർ. പാടിയിരിക്കുന്നത് അനുരാധ ശ്രീറാം.

അനിരുദ്ധ് ശ്രീകാന്ത് സംഗീതം നൽകിയ ഒരു ഗാനമാണിനി. ത്രീ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതാ മോഹനുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

മഴവില്ലിൽ ഒരു ഗാനം കൂടി. എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ശ്രേയ ഘോഷാൽ പാടിയതാണ് ഈ ഗാനം, ഛോട്ടാ ഹി സഖി എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി.

0: ജാതെ തേ ഓർ സാത് സാത് ജാതെ തേ. അപ്പൊ എന്താ മനസ്സിലായത്? കഥയിലെ
1: രണ്ട്
0: കുട്ടികൾ ആൺകുട്ടികളുടെ കഥയാണ് അല്ലേ. അതിലെ മൂത്ത കുട്ടിയുടെ പേരാണ് ഝട്ട്പട്ട്. ഝട്ട്പട്ട് എന്ന പേരിന്റെ അർത്ഥം എന്തോന്നാണ്?
1: പെട്ടെന്ന്,
0: എടുപിടിക്കുന്ന, ചെയ്യുന്ന, അതെ പെട്ടെന്ന് കാര്യം, അതാണ് ഝട്ട്പട്ട്. അതുപോലെ രണ്ടാമത്തെ ചെറിയ കുഞ്ഞിന്റെ പേരാണ് നട്ട്കട്ട്. അതിന്റെ അർത്ഥം എന്തോന്നാണ്? കുസൃതി. അപ്പൊ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. മൂത്ത ആളെ ഏത് ക്ലാസ്സിലാ പഠിച്ചിരുന്നത്? പാഞ്ചുവി മീൻസ് അഞ്ചാം ക്ലാസ്സിലായിരുന്നു. ചെറിയ കുട്ടി ഏത് ക്ലാസ്സിലായിരുന്നു? മൂന്നാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഇവരെങ്ങനെയാ സ്കൂൾ വരെ പോകുന്ന? രണ്ടുപേരും ഒരുമിച്ച്. സാത് സാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒരുമിച്ചാണ് പോകുന്നതും അതുപോലെ തിരിച്ച് വരുന്നത്. സാത് ഹി സ്കൂൾ ജാതെ തേ ഓർ സാത് ഹി വാപ്പസ് ആതെ തേ. മനസ്സിലായോ? തോ അഗ്ല ഖണ്ഡ് ദേഖിയേ. വേ ഏക് ഗാവ് മേ രഹതേ തേ, സ്കൂൾ ഉൻകേ ഗാവ് മേ നഹി, ദൂർ ദൂസ്രേ ഗാവ് മേ ഥാ, വഹാ തക് പൈദൽ ജാനാ പഡ്താ ഥാ, ഓർ പൈദൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥാ. ജാതെ സമയ രാസ്തേ മേ ഉൻഹേ കൈ ചീസേ മിൽതി ഥി, പോക്കർ, ബർഗത്, ഖേത്, ബാഗ്, നാല ഓർ നദി. വാപ്പസ് ആനേ പർ ഭി രാസ്തേ മേ ഉൻഹേ കൈ ചീസേ മിൽതി ഥി, നദി, നാല, ബാഗ്, ഖേത്, ബർഗത് ഓർ പോക്കർ. കൃഷ്ണപ്രിയ ജര പഠിയേ.
1: വേ ഏക് ഗാവ് മേം രഹതേ തേ, സ്കൂൾ ഉൻകേ ഗാവ് മേം നഹി, ദൂർ ദൂസ്രേ ഗാവ് മേം താ, വഹാ തക് പൈദൽ ജാനാ പഡ്താ താ, ഓർ പൈദൽ ഹി വാപ്പസ് ആനാ പഡ്താ താ. ജാതെ സമയ രാസ്തേ മേം ഉനേ കൈ ചീസേ മിൽതി തി, പോക്കർ, ബർഗത്, കേത്, ബാഗ്, നാല ഓർ നദി. വാപ്പസ് അപ്നേ പർഫി രാസ്തേ മേം ഉനേ കൈ ചീസേ മിൽതി തി, നദി, നാല, ബാഗ്, ഖേത്, ബർഗത് ഓർ പോക്കർ.
0: ഓക്കെ, ബഹുത് അച്ഛ. ബതായേ ക്യാ സ്കൂൾ ഉൻകേ ഗാവ് മേ ഥാ?
1: നഹി.
0: തോ കഹാ ഥാ സ്കൂൾ?
1: ദൂർ ദൂസരേ ഗാവ് മേ.
0: ദൂർ ദൂസരേ ഗാവ് മേ. വഹാ തക് ദോനോ ബച്ചെ കൈസേ ജാതേ ഥേ?
1: പൈദൽ.
0: പൈദൽ ജാതേ ഥേ. രാസ്തേ മേ വോ ബഹുത് സേ ചീസേ ദേഖ്കേ ജാതേ ഥേ. അച്ഛ ദേഖിയേ സരാ ക്യാ ക്യാ ദേഖ്കേ ജാതേ ഥേ ഹം പഠേംഗേ. ദേഖിയേ വേ ഗാവ് മേ രഹതേ ഥേ. ദോനോ ബച്ചെ കഹാ രഹതേ ഥേ? ഏക് ഗാവ് മേ രഹതേ ഥേ. ഗാവ് മത്ലബ് ക്യാ ഹോതാ ഹൈ? ഛോട്ടാ സാ വില്ലേജ് ഹൈ നാ, വില്ലേജ് കോ ഗാവ് കഹതേ ഹൈ. ഓർ വഹാ പർ ജോ ഹൈ ക്യാ നഹീ ഥാ? വഹാ പർ
1: സ്കൂൾ
0: നഹീ ഥാ. തോ ഇൻകാ സ്കൂൾ ജോ ഹൈ ദൂസ്രേ ഗാവ് മേ ഥാ. വഹാ തക് ബച്ചെ പൈദൽ ജാതേ ഥേ. ഓർ രാസ്തേ മേ ബഹുത് സേ ചീസേ ഥീ, മത്ലബ് ദേഖ്നേ കേ ലിയേ ബഹുത് സേ ദൃശ്യ ഥേ. ക്യാ ക്യാ ഥേ? പോക്കർ ഥാ, ബർഗത് ഥാ, ഖേത് ഥാ, ബാഗ് ഥാ, നാല ഥാ ഓർ നദി. പോക്കർ ക്യാ ഹോതാ ഹൈ? പോക്കർ ഛോട്ടെ പോണ്ട് കോ പോക്കർ കഹതേ ഹൈ. ഓർ ബർഗത്, ബർഗത് കാ പേഡ് തോ ആപ് ജാനതേ ഹോംഗേ, ബനിയൻ ട്രീ ഹൈ നാ, ആൽമര, ഉസ്കോ ബർഗത് കഹതേ ഹൈ. ഓർ ഖേത് ക്യാ ഹോതാ ഹൈ?
1: വയൽ.
0: ഹാ, വയലിനെയാണ് ഖേത്ത് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ബാഗ്, ബാഗ് മത്ലബ്
1: പൂന്തോട്ടം.
0: ആ, പൂന്തോട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ തോട്ടം, തോട്ടം എന്നാണ് ഉദ്ദേശം ബാഗ്. ഓർ നാല, നാല കിസേ കഹതേ ഹൈ?
1: ഓട.
0: ഹാ, സബാഷ്, ഓടയാണ് നാല എന്ന് പറയുന്നത്. പിന്നെ കാണുന്ന എന്തോന്നായിരുന്നു? നദി അല്ലേ, നദി, റിവർ. വാപ്പസ് ആനേ പർ ഭി രാസ്തേ മേ ഉനേ കൈ ചീസേ മിൽതി തി, യഹി സാരി ചീസേ ജോ ഹൈ വാപ്പസ് ആനേ പർ ഭി ഉനേ ദേഖ്നേ കോ മിൽതി തി. ജേസേ ഇധർ സേ വഹാ തക് ജാതേ വക്ത് പെഹലേ ക്യാ ദേഖ്തേ ഥേ? പോക്കർ ദേഖ്തേ ഥേ. തോ വഹാ സേ ഇധർ ആതേ വക്ത് പെഹലേ വോ ക്യാ ദേഖ്തേ ഹൈ? നദി, നാല, ബാഗ്, ഖേത്, ബർഗത്, പോക്കർ. ഇസ് തരാ സേ നസാരേ ഇൻകോ ദേഖ്നേ കോ മിൽതി തി. ഈ രണ്ട് കുട്ടികളും ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൽ എന്തില്ലായിരുന്നു? സ്കൂളില്ലായിരുന്നു. അപ്പം സ്കൂൾ എവിടെയായിരുന്നു? മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമം വരേക്ക് ഇവരെങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്?
1: നടന്ന്,
0: കാൽനടയായിട്ടാണ് രണ്ട് സഹോദരങ്ങളും പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കാഴ്ചകൾ കാണുന്നത്? അതുപോലെ തന്നെ ഇവർക്കും ഒത്തിരി കാഴ്ചകൾ കാണാൻ കിട്ടുമായിരുന്നു. എന്തൊക്കെയുണ്ടായിരുന്നു? പോക്കർ. പോക്കർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചെറിയ കുളത്തിനെയാണ് എന്തോ പറയുന്നത് പോക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അങ്ങനെ പോക്കർ, ചെറിയ കുളം കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബർഗത്. ബർഗത് എന്ന് വെച്ചാൽ എന്തുവാണ്? ആൽമരം. ആൽമരം കാണാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായിരുന്നത്? ഖേത്ത്. ഖേത്ത് എന്ന് വെച്ചാൽ എന്താണ്? വയൽ കാണാൻ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടോ ബാഗ്. ബാഗ്, തോട്ടം അല്ലേ. തോട്ടം ഉണ്ടായിരുന്നു. മീൻസ് പൂന്തോട്ടം ആവാം, അല്ലെങ്കിൽ ഫലങ്ങളുടെ തോട്ടം ആവാം, അങ്ങനെ തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? നാല. നാല എന്താണ്? ഓട. ഓട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നദി. ഇതെല്ലാം കണ്ട് കണ്ടാണ് ഇവരെവിടെ പോയിരുന്നത്?
1: സ്കൂളിലേക്ക്
0: പോയിരുന്നത്. തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലെ എന്താണ്, ഇപ്പൊ ഇവിടുന്ന് അസെൻഡിങ് ഓർഡറിൽ പോകുമ്പോലെ തന്നെയാണ്, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്താണ്,
1: ആ
0: ഡിസെൻഡിങ് ഓർഡറിൽ. അത് കണ്ട് ഇങ്ങി വരുമായിരുന്നു. ഇങ്ങനായിരുന്നു അവർ എന്നും കണ്ടിരുന്ന കാഴ്ചകൾ. ഝട്ട്പട്ട് തേസ് തേസ് ചൽതാ ഥാ നട്ട്കട്ട് ധീരേ ധീരേ ഝട്ട്പട്ട് ബർഗത് തക് പോഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് പോക്കർ തക് ഹി പോഞ്ചാ ഹോതാ ഝട്ട്പട്ട് ഭാഗ് തക് പോഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് ഖേത് തക് ഹി പോഞ്ചാ ഹോതാ ഝട്ട്പട്ട് നദി തക് പോഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് നാലേ തക് ഹി പോഞ്ചാ ഹോതാ മാ കി ഹിദായത് ഥീ കി ഝട്ട്പട്ട് കോ ഛോട്ടേ ഭായി കാ ധ്യാൻ രഖ്നാ ഹൈ നട്ട്കട്ട് കോ അപ്നേ സാത് ഹി രഖ്നാ ഹൈ. ജനത പഠിയേ.
1: ഝട്ട്പട്ട് തേസ് തേസ് ജൽതാ ഥാ നട്ട്കട്ട് ധീരേ ധീരേ ഝട്ട്പട്ട് ബർഗത് തക് പഹുഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് പോക്കർ തക് ഹി പഹുഞ്ചാ ഹോതാ ഝട്ട്പട്ട് ഭാഗ് തക് പഹുഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് ഖേത് തക് ഹി പഹുഞ്ചാ ഹോതാ ഝട്ട്പട്ട് നദി തക് പഹുഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് നാലേ തക് ഹി പഹുഞ്ചാ ഹോതാ മാം കി ഹിദായത് ഥീ കി ഝട്ട്പട്ട് കോ ഛോട്ടേ ഭായി കാ ധ്യാൻ രഖ്നാ ഹൈ നട്ട്കട്ട് കോ അപ്നേ സാത് ഹി രഖ്നാ ഹൈ.
0: തോ ദേഖിയേ ബച്ചോ, ഝട്ട്പട്ട് ജോ ഹൈ ജൈസേ ഉൻകാ നാം ഹൈ വൈസേ ഹി തേസ് തേസ് ചൽതാ ഥാ ഓർ നട്ട്കട്ട് ധീരേ ധീരേ ബിൽക്കുൽ ഉസ്കേ ഓപ്പോസിറ്റ്. തേസീ കാ വിലോം ശബ്ദ് ക്യാ ഹോതാ ഹൈ?
1: ധീരേ
0: ധീരേ. ഹാ, മീൻസ് ദോനോ മേ ബഹുത് അന്തർ ഥാ. വോ തേസീ സേ ചൽതാ ഥാ തോ നട്ട്കട്ട് ഛോട്ടാ വാലാ ധീരേ ധീരേ ചൽതാ ഥാ. ഝട്ട്പട്ട് ബർഗത് തക് പോഞ്ചാ ഹോതാ തബ് നട്ട്കട്ട് കഹാ തക് പോഞ്ചതാ ഹൈ? പോക്കർ തക് ഹി. ജബ് ഝട്ട്പട്ട് ജോ ഹൈ ബർഗത് തക് പോഞ്ചാതാ ഹൈ തബ് ഛോട്ടാ വാലാ നട്ട്കട്ട് ജോ ഹൈ കഹാ തക് പോഞ്ചതാ? വോ ധീരേ ധീരേ ജാതാ ഹൈ നാ. വോ കഹാ തക് പോഞ്ചതാ ഹൈ? പോക്കർ തക് ഹി പോഞ്ചാ ഹോതാ ഹൈ. ഓർ ജബ് ഝട്ട്പട്ട് ബാഗ് തക് പോഞ്ചാതാ ഹൈ തബ് നട്ട്കട്ട് കഹാ തക് പോഞ്ചതാ ഹൈ? ഖേത് തക് ഹി പോഞ്ചാ ഹോതാ ഹൈ. ഓർ ഇസി തരാ ജബ് ഝട്ട്പട്ട് നദി തക് പോഞ്ചാതാ ഹൈ തബ് ഛോട്ടാ നട്ട്കട്ട് കഹാ തക് പോഞ്ചതാ ഹൈ? നാലേ തക് ഹി പോഞ്ചാ ഹോതാ ഹൈ. തോ ഝട്ട്പട്ട് സേ മാ കാ ഏക് ഹിദായത് ഥീ. ഹിദായത് മത്ലബ് ക്യാ ഹോതാ ഹൈ? ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം. ആ ക്യാ ബതായാ ഥാ മാ നേ ഉസേ? കി ഛോട്ടേ കാ ധ്യാൻ രഖ്നാ. ഇസി വജഹ സേ ബീച്ച് ബീച്ച് മേ ഝട്ട്പട്ട് കോ ക്യാ കർനാ പഡ്താ ഹൈ? രുക്നാ പഡ്താ ഹൈ അപ്നി ഛോട്ടേ ഭായി കാ ധ്യാൻ രഖ്നേ കേ ലിയേ. അപ്പൊ എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഝട്ട്പട്ട് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിൽ വരെയും വീട്ടിൽ നിന്ന് സ്കൂൾ വരെയൊക്കെ പോകുമ്പോ പെട്ടെന്ന് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു ഝട്ട്പട്ട്. പേര് പോലെ തന്നെ പെട്ടെന്ന് പോകും. എന്നാൽ നട്ട്കട്ട് ആണെങ്കിലോ നേരെ തിരിച്ചായിരുന്നു, പതിയെ നടക്കത്തുള്ളൂ, പതിയെ പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഝട്ട്പട്ട് ബർഗത്തിന്റെ അവിടെ എത്തുമ്പോ നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ? ആ പോക്കറിന്റെ അവിടെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഝട്ട്പട്ട് എവിടെ എത്തുമ്പോ ബാഗിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ? ഖേത്തിന്റെ അവിടെ ഉള്ളൂ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലിലെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഝട്ട്പട്ട് നദി വരെ എത്തുമ്പോൾ നട്ട്കട്ട് എവിടെയാണ് എത്തുന്നത്? നാലേലേ എത്തത്തുള്ളൂ. പക്ഷേ ഝട്ട്പട്ടിന്റെ അടുത്ത് അമ്മ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? ചെറിയ അനിയനെ ശ്രദ്ധിച്ചോളണം, അവനെ കൂടെ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിട്ടങ്ങ് പോകാനും ഝട്ട്പട്ടിന് കഴിയില്ല. ഓക്കെ, തോ ബച്ചോ ആജ് കി കക്ഷാ യഹാ സമാപ്ത് ഹോതി ഹൈ. അച്ഛേ സേ പഠിക്കേ ആനാ, അഗ്ലി കക്ഷാ മേ മൈ പ്രശ്ന പൂച്ചൂംഗി.
1: ധന്യവാദ് അധ്യാപിക ജീ.
0: അച്ഛാ ബച്ചോ, ധന്യവാദ്.
2: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ്. അധ്യാപിക ഥേ പ്രമീള കുമാരി പി എൽ. ഛാത്രായം ഥി കൃഷ്ണപ്രിയ ഓർ ജനിത. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാഠ് യഹീ സമാപ്ത് ഹോതാ ഹൈ. നമസ്കാർ.

0: ഗാനം പൂർണ്ണമാകുന്നു ആകാശവാണി.
1: അഞ്ജനയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം രാഗം താനം ആനന്ദമേളം.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികളിൽ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിയിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. ഡൽഹിയിലെ 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 11:00 സുഭാഷിതം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM Gold. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ വള്ളത്തോൾ എഴുതിയ സ്ത്രീകൾ എന്ന കവിത ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 ഉദയഗീതം ബോംബെ സിസ്റ്റേഴ്സ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. സഞ്ജയ് സുബ്രഹ്മണ്യൻ പാടിയ കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ്. സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ് കറിയ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. ഡോക്ടർ ബി അരുന്ധതി, രാധിക തിലക് എന്നിവർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ. ഡോക്ടർ CK സനിയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം. ദസ്തവസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും. 49-ാം ഭാഗം. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. തുടർന്ന് ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്. വൈകിട്ട് 5:00 തുടിതാളം. എസ് മുത്തുമണിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 അപർണ JV കൃഷ്ണ അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം. ഡോക്ടർ എ സജീന മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷങ്ങൾ യുവാക്കളുടെ കാഴ്ചപ്പാട്. 8:00 നേർമൊഴി. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ N. പ്രശാന്തുമായി M. K. ദിലീപ് നടത്തുന്ന അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്കീം ഓഫ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർജറ്റഡ് ഏരിയ ശ്രേഷ്ഠ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ. +2 കൊമേഴ്സ് കഴിഞ്ഞാൽ. 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. രചന ശ്രീമൂലനഗരം പൊന്നൻ. ശബ്ദം നൽകുന്നവർ മനു ജോസ്, TS ആശാദേവി, K. ജയൻ, ശ്രീമൂലനഗരം പൊന്നൻ, GK ഗീത, AE വാമനൻ നമ്പൂതിരി, സിന്ധു T. ഗംഗാധരൻ, ഡേവിഡ് C. മാറോത്തി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C. കുറഞ്ഞ താപനില 26.2°C. പെയ്ത മഴ 8.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C. കുറഞ്ഞ താപനില 25.4°C. പെയ്ത മഴ 8.4 mm. ഇതോടെ കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വായ്പ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമേ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും പരമാവധി 10 ലക്ഷം രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പതിനൊന്നാം വാർഡിൽ 4 വയസ്സുള്ള കുട്ടിക്കും 10ാം വാർഡിൽ 8 വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ വീട്ടിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തി. കുട്ടികളുടെ വീട്ടിലെ കിണറുകളിൽ നിന്ന് വാട്ടർ സാമ്പിൾ ശേഖരിച്ചു. പ്രദേശത്ത് ഫീവർ സർവേയും നടത്തി. അവലോകന യോഗത്തിൽ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. മാനദണ്ഡം പാലിക്കാത്ത 108 കടകൾക്ക് നോട്ടീസ് നൽകി. പാനൂർ മേഖലയിൽ ഒരു കട അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഷിഗെല്ല ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ജലജന്യ രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി 94 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഫോണിൽ നിന്ന് സ്വന്തം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് നിർവഹിച്ചു. ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകാനുള്ള സമയം. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നത് സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്നും സെൻസസ് ഗൗരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. മൊബൈൽ നമ്പർ, കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും. 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 അക്കങ്ങളുള്ള എച്ചിൽ തുടങ്ങുന്ന SIID നമ്പർ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഈ നമ്പർ പിന്നീട് July 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി വീട് സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാർക്ക് നൽകണം. എന്യൂമറേറ്റർ പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രദാനം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ KSRTC ഡിപ്പോയിൽ TO മോഹൻ MLA നിർവഹിച്ചു. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതിയെന്ന് MLA പറഞ്ഞു. എല്ലാ വാർഡുകളിലും വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് സായംപ്രഭ പദ്ധതി വ്യാപിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മേയർ അഡ്വക്കേറ്റ് PE ഇന്ദിര പറഞ്ഞു. ലോക വയോജന അതിക്രമ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ SN കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2.5 ലക്ഷം തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. 52 ഗ്രാമപഞ്ചായത്തുകളിലെ 260 വനിതാ ഗ്രൂപ്പുകളെയാണ് ഈ വർഷം പൂക്കൃഷിക്കായി തിരഞ്ഞെടുത്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് യോഗത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. G7 ഇത്യസ്യ നേതാരഃ വൈശ്വിക സ്ഥിരതാം സുരക്ഷാ സഹകാരം ബഹുരാഷ്ട്രീയ സംഘടിത അപരാധസ്യ പ്രതികാര പ്രയത്നാഞ്ച കേന്ദ്രീയമാനാഃ ഘോഷണാനാം ശൃംഖലാഃ സ്വീകൃതവന്തഃ. ഫ്രാൻസ് ദേശസ്യ ഇവിയാൻ നഗരെ G7 ഇതി ശിഖര സമ്മേളനേന സമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കാ ദേശസ്യ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേന സഹ മേളനം കരിഷ്യതി. സഹ ഫ്രാൻസ് ദേശസ്യ ഭ്രമണം ഭാഗത്വേന അദ്യ സായങ്കാലേ പാരീസ് നഗരം പ്രാപ്സ്യതി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ ഭാരതസ്യ സാർവഭൗമത നിർവിവാദ്യമിതി കഥയൻ ആതങ്കവാദം വിരുദ്ധ്യ സർജിക്കൽ സ്ട്രൈക്സ് ബാലാകോട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇത്യതാനി ച നിർണായകാനി കാര്യാണി ഇതി ഉദഘോഷയത്. ഭാരതസ്യ രക്ഷോത്പാദനം നിവർത്തമാന വിത്തീയ വർഷേ 0.78 ലക്ഷം കോടി രൂപ്യകാണി അഭിലേഖ്യം യാവത് വർദ്ധിതം. 20-21 വർഷാത് 10.1% വർദ്ധിതമസ്തി. വിദ്രോഹ പ്രതിരോധ കാര്യാണി അഭിലക്ഷ്യ രക്ഷാബലാനി സമ്പൂർണേ മണിപ്പൂരെ സജഗാഃ സക്രിയാശ്ച സന്തി. 3 ആതങ്കവാദിനഃ ഗൃഹീതാഃ. 26 അവൈധ അന്തഃഭൂമിയാനി ഗുഹാസ്ഥാനാനി നഷ്ടാനി. അപി ച ക്രീഡാവാർത്താസു. പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരത അഫ്ഗാനിസ്ഥാൻ ദേശയോർമധ്യേ ത്രിക്രീഡാ ശൃംഖലായാഃ ദ്വിതീയ ഏകദിവസീയ ക്രീഡാ ലഖ്നൌ നഗരെ പ്രചലതി. അഥ വാർത്താഃ വിശദീകൃത്യ. G7 ദേശൈഃ വൈശ്വിക സ്ഥിരതായാഃ സുരക്ഷാ സഹയോഗസ്യ അഥ സീമാപാര സംഘടിത അപരാധ നിവാരണസ്യ ഉദ്ദേശ്യേന വിഭിന്നാഃ പ്രമുഖാഃ ഘോഷണാഃ വിഹിതാഃ. മുഖ്യ വക്തവ്യേ നേതൃഭിഃ അമേരിക്ക ഇറാൻ ദേശയോർമധ്യേ സഞ്ജാതം സന്ധി നിശ്ചയം അഭിനന്ദിതം. സഹൈവ ഹോർമുസ് ജൽസന്ധൌ സുരക്ഷിത സമുദ്രീയ പരിവഹനസ്യ മഹത്വം പ്രതിപാദിതം. ക്ഷേത്രീയ സുരക്ഷാ സംവർദ്ധനായ ച സമർത്ഥനം പ്രദത്തം. അന്യ ഘോഷണാപത്രേ G7 ദേശൈഃ മാദക ദ്രവ്യസ്യ അവൈധ കാര്യം നിരോദ്ധും സങ്കല്പോ വിഹിതഃ. അസ്മിൻ അഭിയാനേ ബ്രാസീൽ ദക്ഷിണ കൊറിയ ദേശൌ അപി സഹമതിം പ്രദർശിതവന്തൌ. അവൈധ മാർഗാൻ രോദ്ധും G7+ സ്പോർട്സ് നെറ്റ്വർക്ക് ഇതി നവമഞ്ചസ്യ പ്രസ്താവഃ ദത്തഃ. ഫ്രാൻസ് ദേശസ്യ ഇവിയാൻ നഗരെ ചലായമാനേ G7 ശിഖര സമ്മേളനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവഹിതകാരി സതത ആർത്ഥിക വികാസഃ ഇത്യാഖ്യേ മുഖ്യ വിഷയേ ആയോജിതായാം മഹത്വപൂർണ കാര്യഗോഷ്ഠ്യാം ഭാഗം ഭജത്തെ. സത്രേസ്മിൻ G7 ദേശാഃ സഹഭാഗി രാഷ്ട്രാണി അന്താരാഷ്ട്രീയ മുദ്രാകോശസ്യ OECD ഇത്യസ്യ ച പ്രതിനിധയഃ ഉപസ്ഥിതാഃ സന്തി. അത്രാവധേയം യത് അദ്യ സായം പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അമേരിക്കാ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേണ സഹ ബഹുപ്രതീക്ഷിത ദ്വിപക്ഷീയ വാർത്താ ഭവിഷ്യതി. 25-2000 ഫർവരി മാസാത് പരം ദ്വയോഃ നേത്രോഃ ഇദം പ്രഥമം പ്രത്യക്ഷതയാ സംഭാഷണമസ്തി. അമേരിക്കാ ഇറാൻ യുദ്ധവിരാമസ്യ അഥ ഹോമുർസ് ജലസന്ധേഃ പുനഃ ഉദ്ഘാടനസ്യ പൃഷ്ഠഭൂമൌ ഏഷഃ സംവാദഃ അതീവ മഹത്വപൂർണോ വർത്തതേ. ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ വ്യാപാര സന്ധിം സമേത്യ അതിരിക്തം വൈശ്വിക സമാഹ്വാനാനാം സമാധാനായ ചർച്ചാം കരിഷ്യതഃ. എതതിരിച്യ പ്രധാനമന്ത്രി കൃത്രിമ ബുദ്ധിമത്തായാഃ സുരക്ഷിത പ്രഭാവി ഉപയോഗഃ ഇതി വിഷയമധികൃത്യ കാര്യമധ്യാഹ്ന ഭോജി അപി ഭാഗം ഗ്രഹിഷ്യതി. യത്ര പ്രമുഖ AI വിപണീനാം മുഖ്യാധികാരിണഃ സമുപസ്ഥിതാഃ ഭവിഷ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശ പ്രവാസസ്യ ഭാഗത്വേന അദ്യ സായം പാരീസ് നഗരം പ്രതിയേതി. തത്രത്യഃ ഭാരതീയ സമുദായഃ തദീയ സ്വാഗതാർത്ഥം മഹദുത്സാഹേന സജ്ജോ വർത്തതേ. ശ്വഃ പ്രാതഃ പ്രധാനമന്ത്രി പ്രമുഖ വിപണീനാം മുഖ്യ കാര്യകാരിഭിഃ സഹ ചർച്ചാം കരിഷ്യതി. യാ മധ്യാഹ്ന പര്യന്തം പ്രചലിഷ്യതി. തദനന്തരം സഹ യൂറോപ് മഹാദ്വീപസ്യ പ്രമുഖ പ്രൗദ്യോഗികി മഞ്ചേ വിവാടെക് ശിഖര സമ്മേളനേ ഭാഗം ഗ്രഹീഷ്യതി. തത്ര ച സ്വസംബോധനം പ്രദാസ്യതി. സായങ്കാലേ അസൌ ഏകസ്മിൻ സാമുദായിക കാര്യക്രമേ ഭാരതീയ പ്രവാസിഭിഃ സഹ സംവാദം വിധാസ്യതി. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അവോചത് യത് ഭയോത്പാദനം വിരുദ്ധ്യ ശൂന്യ സഹിഷ്ണു

0: सेनायाः नीतिमनुसृत्य सर्जिकल स्ट्राइक्स, बालाकोट, ऑपरेशन सिंदूर इत्यादीनि निर्णायक कार्याणि यावत् भारतदेशः स्पष्टं सन्देशं प्रेषितवान् यत् तस्य संप्रभुता निर्विवाद्या अस्तीति। सामाजिक प्रसार माध्यमे श्री सिंहः उल्लिखितवान् यत् प्रधानमन्त्रिणः नरेन्द्र मोदिनः योग्य नेतृत्वे भारते राष्ट्रिय सुरक्षा संरचनायाम् ऐतिहासिक परिवर्तनम् अभवदिति। सः इत्यपि अवोचत् यत् रक्षाक्षेत्रे आत्मनिर्भरतायाः विषये देशस्य संकल्पेन स्वदेशीय क्षमता सुदृढा, सशस्त्रबलानाम् आधुनिकीकरणं, भूमि समुद्र वायु साइबर अंतरिक्ष क्षेत्रेषु सज्जता च वर्धिता। रक्षामंत्री अधोरेखितवान् यत् गत द्वादश वर्षाणां यात्रा दृढतरां, सुरक्षितां, आत्मनिर्भरां, आधिक्येन आत्मविश्वासयुतां च भारतमातरं प्रतिबिम्बयति इति। रक्षामंत्री राजनाथ सिंहः अस्मिन् आर्थिक वर्षे भारतस्य वार्षिक रक्षा उत्पादनं सार्वकालिकं 0.78 लक्षं कोटि रूप्यकाणि यावत् औन्नत्यं प्राप्नोदिति अवोचत्। सामाजिक प्रसार माध्यमे श्री सिंहः अकथयत् यत् एषा उल्लेखनीया उपलब्धिः पूर्वतनस्य वित्तीय वर्षस्य 0.54 लक्षकोटिरूप्यकाणाम् उत्पादनस्य अपेक्षया 0.65% यावत् प्रभावोत्पादिका वृद्धिः 2021 वित्तीय वर्षाच्च 10.1% अस्ति। मणिपुरे सुरक्षाबलैः उदग्रवाद विरोधाभियानानि तीव्रीकृत्य 3 उदग्रवादिनः निगडिताः। सहैव 26 अवैध भूमियानि गुहास्थानानि विनष्टानि। आरक्षिबलानुगुणं निगृहिताः उदग्रवादिनः प्रतिबन्धित संघटनस्य पीपल्स लिबरेशन आर्मी PLA इत्यस्य सक्रिय सदस्याः सन्ति। ये पश्चिम इम्फाल मण्डलात् गृहीताः। एते अनेकेषु हिंसाचार अपराधेषु संलिप्ताः आसन्। अपरपक्षे कामजोंग उख्लोल मण्डलयोः सशस्त्र समूहैः उपयुज्यमानाः 26 अवैध गुहास्थानानि ध्वस्तीकृतानि। क्रिकेट क्रीडायां लखनऊ नगरे स्पर्धा त्रयाणां श्रृंखलायाः द्वितीयायां एकदिवसीय अन्ताराष्ट्रिय क्रिकेट क्रीडायां अफगानिस्तान देशं विरुध्य 1-0 अग्रस्थं भारतं 3-400 धावनांकानां लक्ष्यं अददात्, यत्र दलनायकेन शुभमन गिलेन 150 ईशान किशनेन च 75 धावनांकानि रचितानि। इतः प्राग अफगानिस्तान देशः पणकं विजित्य प्रथमतया क्षेत्ररक्षणम् अचिनोत्। पुनः एकवारं मुख्याः वार्ताः। G7 इत्यस्य नेतारः वैश्विक स्थिरतां, सुरक्षा सहकारं, बहुराष्ट्रिय संघटित अपराधस्य प्रतिकार प्रयत्नांच केन्द्रीय मानाः घोषणानां श्रृंखलाः स्वीकृतवन्तः। फ्रांस देशस्य एवियान नगरे G7 इति शिखर सम्मेलनेन समं प्रधानमंत्री नरेन्द्र मोदी अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन सह मेलनं करिष्यति। रक्षामंत्री राजनाथ सिंहः भारतस्य सार्वभौमता निर्विवाद्यमिति कथयन् आतंकवादं विरुध्य सर्जिकल स्ट्राइक्स, बालाकोट, ऑपरेशन सिंदूर इत्येतानि च निर्णायकानि कार्याणि इति उदघोषयत्। भारतस्य रक्षोत्पादनं निवर्तमान वित्तीय वर्षे 0.78 लक्षं कोटि रूप्यकाणि अभिलेख्यं यावत् वर्धितम् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
7: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
6: PM വികസിത് ഭാരത് റോസ്ഗർ യോജനാ പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജി

0: ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4-ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30, ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി.

അല്പസമയത്തിനുള്ളിൽ ഐസിസി വിമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലീഡ്സ് ഹെഡിംഗ്ലിൽ വെച്ച് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ. അനന്തപുരി FM ന്റെ പരിപാടികളും കേൾക്കാം.

സന്ധ്യാഗീതം ഇനി നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളെ ഓർത്ത് വിലപിച്ച് ഇന്നിന്റെ സന്തോഷം നാം നശിപ്പിച്ചു കളയരുത്. നമുക്ക് കഴിഞ്ഞ കാലത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, എന്നാൽ ഇന്നത്തെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നാളെയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പക്ഷെ അതിനു മുമ്പ് പതിവ് പോലെ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം കേട്ടോളൂ. പ്രോബയോട്ടിക്സ് എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം, എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ പച്ചക്കറികൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. എന്നാൽ മഴക്കാലം ആരംഭിക്കുമ്പോൾ പച്ചക്കറി കൃഷിയിൽ നിരവധി രോഗപ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുമൂലം കർഷകർക്ക് ഉൽപാദന നഷ്ടവും സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരുന്നു. അതിനാൽ മഴക്കാലത്ത് രോഗങ്ങളെ എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാമെന്നും എന്തൊക്കെ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാമെന്നുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മഴക്കാലത്ത് പച്ചക്കറികളുടെ രോഗനിയന്ത്രണത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
1: ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, മഴക്കാലം വരുമ്പോഴേ മനുഷ്യരിലും മാതിരി തന്നെ ചെടികളിലും രോഗവും കീടങ്ങളും ഒക്കെ അധികമായിട്ട് വരാറുണ്ട്.
2: അപ്പൊ
1: ഇത് വെള്ളം കൂടുതൽ കൊണ്ടാണോ, ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ഒരു റീസൺ എന്തുവാണ്?
2: മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം ഈർപ്പം അധികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അത് രോഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോർമലി തന്നെ കേരളത്തിൽ ഒരു 95 മുതൽ 98% അപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വളരെ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നിൽക്കുമ്പോൾ വിയർക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ അതാണ് അന്തരീക്ഷ ആർദ്രത. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം മണ്ണിലുണ്ടാവും. ഇതെല്ലാം തന്നെ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയ്ക്കെല്ലാം അത് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്.
1: നിൽക്കുന്ന വിളകളെ നമ്മളെങ്ങനെ സംരക്ഷിക്കും?
2: വളരെയേറെ പ്രാധാന്യമുള്ള പുതുതായി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കർഷകർക്ക് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നത് എങ്ങനെ തടയാൻ സാധിക്കും. നീർച്ചാലുകൾ കോരി നീർവാർച്ചാ സൗകര്യം ഒരുക്കണം. അപ്പോൾ അത് ഒഴുകി പോകുന്നത് മറ്റൊരു കൃഷിയിടത്തിലാകരുത്, പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാലുകളിലേക്ക് പോകുന്ന പോലെ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൃഷി ഒരുക്കുമ്പോൾ മനസ്സിൽ നമുക്കുണ്ടാവണം എപ്പോഴെങ്കിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. വെച്ചാൽ ഓരോ വിളകളുടെയും വേരുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ വാഴ, അതിൻ്റെ വേരെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രതലത്തിനോട് അടുത്തായിരിക്കും. അപ്പൊ തുടർച്ചയായിട്ടുള്ള വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ വാഴയെ അത് ബാധിക്കും. ചില വിളകൾക്ക് താഴോട്ട് വേരുകൾ പോകും. അപ്പൊ അവയ്ക്ക് കുറച്ച് നാൾ കൂടെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും നമ്മൾ കൃഷിയിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കളകൾ, വിളകളെ പോലെ തന്നെ അക്രമികളായിട്ടുള്ള കളകൾ കാണും. അപ്പൊ ഈ കളകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിളകൾ വളരാനുള്ള സ്ഥലം പരിമിതിയാകും. അവിടെ ഉള്ള വളങ്ങളും മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം കീടങ്ങളും കുമിളുകളും എല്ലാം ഇതിൽ ഒളിച്ചിരിക്കും. അപ്പൊ അടുത്ത ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ കളകൾ സമയത്ത് തന്നെ നീക്കം ചെയ്ത് നിലവിലുള്ള വിളകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തത്. അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ കാണും. സാധാരണ അതിലെന്ത് പറ്റും? മറ്റു കുമിളുകളുടെയും ബാക്ടീരിയയുടെയും വിത്ത് എന്നിവയെല്ലാം അതിൽ തന്നെ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതും നീക്കം ചെയ്യണം. അപ്പം വെള്ളം ഒഴുകി പോകാനും സാഹചര്യമാക്കി ശുചിത്വവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിലവിലുള്ള ചെടികൾക്ക് ഒന്നാമതായിട്ട് വളരാനുള്ളൊരു പരിരക്ഷണം.
1: ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം സർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്.
1: ആ മേഡം, ചോദിച്ചോളൂ മേഡം, എന്തുവാണ് ചോദിക്കാനുള്ളത്?
3: കൃഷിയെല്ലാം അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയും മഴ കൊണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ഈ മഴ സമയത്ത് പറ്റും എന്നുള്ളത് അറിയാനാണ്.
2: ഓക്കെ മേഡം, അപ്പൊ മാഡത്തിന് മണ്ണുണ്ടോ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും എല്ലാം?
3: എനിക്കൊരു 10 സെന്റ് സ്ഥലമാണ്, വീട് കഴിഞ്ഞിട്ട് ബാക്കി 4 സെന്റും ഉണ്ട് സ്ഥലം.
2: ആ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈ കണ്ടെയ്നറുകളിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നിലനിൽക്കുന്നിടത്ത് കൃഷിയിടത്ത് തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാതാ ചോദിച്ചത് മണ്ണുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വളമെല്ലാം ചേർത്ത് ഫലപുഷ്ടിയാക്കിയിട്ട് നമുക്ക് കണ്ടെയ്നറുകൾ, പണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്രോ ബാഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ചെടിച്ചട്ടികൾ എടുത്തിട്ട് മട്ടുപ്പാവില് നമുക്ക് നേരിട്ട് മഴ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെടിച്ചട്ടികൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു 2-3

0: ആമാസമൊക്കെ കൊണ്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചീര മുതൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. വെയിലിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും, എന്നാലും ഇപ്പൊ ഇടയ്ക്കിടെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ മാഡത്തിന് മാറ്റാൻ കഴിയും. അപ്പൊ ഇനിയുള്ള സമയത്ത് ഇത് ചിന്തിക്കുക, ഇതുപോലെ എപ്പോഴും കാലാവസ്ഥ മാറി വരുന്നുണ്ട്, അപ്പോ എപ്പോ വേണമെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടും ഒക്കെ വരാം. അപ്പൊ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലതായിരിക്കും, കൃഷിയിടത്തും ചെയ്യാം മാഡത്തിന്, അതേസമയത്ത് കണ്ടെയ്നറുകൾ നമ്മുടെ ടെറസിന്റെ മുകളിലാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടുള്ള മാധ്യമങ്ങളും ഇപ്പോൾ ഉണ്ട്. നമുക്ക് അടുക്കളയുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ കണ്ടെയ്നറുകളിൽ മണലാണ് നമ്മൾ പറയുന്നത്, അത് കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറ് ശ്രദ്ധിക്കുക, ചകിരിച്ചോറിന്റെ അളവ് കൂടരുത്, വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ കമ്പോസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ പ്രോട്രേകൾ, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ ഒരു രണ്ടാഴ്ച പരുവത്തിൽ നമുക്ക് പലതരം പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും എളുപ്പത്തിന് തന്നെ. അങ്ങനെ ചെയ്താൽ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മാഡത്തിന് തന്നെ ചെയ്യാൻ പറ്റും.
1: പിന്നെ റേസ്ഡ് ബെഡ്
0: ഉയർന്ന തടങ്ങളാണെങ്കിൽ അതിൽ തന്നെയും നമുക്ക് ഇപ്പൊ കൃഷിഭൂമി മാഡം 10 സെന്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ സ്ലോപ്പ് വല്ലതായിരിക്കും, അതിൽ മണ്ണ് സാറിപ്പ പറഞ്ഞ പോലെ ഉയർന്ന തടങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും.
1: അപ്പം ഡോക്ടർ സജീന പറഞ്ഞ മാതിരി തന്നെ താങ്കൾക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത് തുടരാം മഴക്കാലത്ത്. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പൊ മേഡം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നിൽക്കുന്ന വിളകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. മേഡം പറഞ്ഞ ആദ്യം വെള്ളം പോകാനുള്ള സാഹചര്യം ഒരുക്കണം, പിന്നെ കളകളുടെ നിയന്ത്രണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശുചിത്വമാണ്
0: മൂന്നാമത്തെ ഏറ്റവും പ്രധാനം. ജലസേചനത്തിനായിട്ടുള്ള നമ്മൾ ചാലുകൾ എടുത്തിട്ടുണ്ടാവും, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതുവഴിയാണ് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്നത്. സോ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ടീരിയ പകരുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കൂടാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ, അപ്പോൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ജലസേചനത്തിനായിട്ടുള്ള വെള്ളം അണുനശീകരിക്കുക. ചെറിയ ചെറിയ കിഴികളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഈവൻ ചെടികളുടെ ചുവട്ടിൽ തന്നെ ഒരു 5 മുതൽ 10 ഗ്രാം ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവശിഷ്ടം മാറ്റാൻ പറയാൻ കാരണം ഈ ഒച്ചു പോലുള്ളതെല്ലാം നമുക്ക് ഈ ഈർപ്പമുള്ള സാഹചര്യത്തിൽ അവശിഷ്ടങ്ങളും കിടക്കുമ്പം, കൂടുതലും ഈ ഫലവൃക്ഷങ്ങളിലെ പപ്പായ അതൊക്കെ ചെതറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒച്ചു വരുന്നത്. ഒച്ചു വരുന്ന നമുക്കും രോഗം ഉണ്ടാക്കും, അതേപോലെ ചെടികൾക്കും ഒരു ശുചിത്വം ഇല്ലായ്മ ഒരുണ്ട്. അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, ചില സമയത്ത് കൂടുതൽ വിളവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ എണ്ണം വിളകൾ അടുത്തടുത്ത് നടുന്നൊരു സാഹചര്യം, ഗ്രോ ബാഗ് ആണെങ്കിലും അടുത്തടുത്ത് നടും. അപ്പം അത് രോഗം ബാധിച്ച ഒരു ചെടി മറ്റൊരു ചെടി തൊടുമ്പോൾ അതിൽ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിലുള്ള കൃഷിസ്ഥലത്ത് നമ്മൾ ശുപാർശ അനുസരിച്ചിട്ടുള്ള എണ്ണം മതി എന്ന് മാറ്റും. ബാക്കിയുള്ളവ പറിച്ച് നീക്കം ചെയ്താൽ തന്നെ കുറച്ചൊരു വായുസഞ്ചാരം കിട്ടുകയും ഇത്തരത്തിലുള്ള രോഗാണുക്കളും കീടങ്ങളും എല്ലാം കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്.
1: സ്പെഷ്യലി നമ്മൾ ചീരയൊക്കെ നടുമ്പോൾ
0: വളരെ അടുത്ത് പോകും. അപ്പൊ ഈ സമയത്ത് അത് നല്ലതല്ല, അഴുകൽ വന്നാൽ പെട്ടെന്ന് അത് മറ്റൊന്നിനെ ബാധിക്കാനുള്ളൊരു ഇതുണ്ട്. അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വിള പരിക്രമണം. ഇപ്പോൾ ഈ ഒരു ക്രോപ്പാണ് ഇട്ടിരിക്കുന്നത്, അടുത്തത് നമുക്ക് ഏത് ചെയ്യാം. അതായത് വിളകളിലും നമ്മുടെ പോലെ കുടുംബമുണ്ട്. വഴുതന വർഗ വിളകൾ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. വിള പരിക്രമണം എന്ന് പറയുന്നത് എന്താണ്? ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വഴുതന വെച്ച് അവിടെ തക്കാളി വെക്കുക, അടുത്തത് തക്കാളി വെച്ച് അടുത്തത് മുളക് വെക്കുക. ഇത് വെള്ളപരിക്രമം അല്ല. എന്തെന്നാൽ ഇത് മൂന്നും ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പൊ രോഗം മാറാനുള്ള സാഹചര്യം അവിടെ വരികയില്ല. അപ്പൊ നമ്മൾ അപ്പം പ്ലാൻ ചെയ്യണം. കൃഷിഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ആരോഗ്യം വരുന്നത് പോലെ ഓരോ വിളകൾക്കും ഓരോ വളർച്ചാ ഘട്ടത്തിലും ശുപാർശയുണ്ട്. എന്തൊക്കെ വളം കൊടുക്കണം? ആദ്യത്തെ അവയുടെ ദശയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളരാനുള്ള മൂലകങ്ങൾ കൊടുക്കേണ്ട വളങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജാവും, അതായത് പൂക്കളും കായ്കളും വരും. അപ്പോൾ ആദ്യത്തെ വളങ്ങൾ വീണ്ടും കൊടുത്താൽ എന്ത് പറ്റും? പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവുന്നത് ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കർഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം വളങ്ങൾ എന്ന് പറയുന്നതും നമ്മുടെ സംയോജിത വളപ്രയോഗമാണ്. അതായത് പൂർണ്ണമായും ജൈവം മാത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം, പക്ഷെ രാസവളങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോലെ ശുപാർശ അനുസരിച്ചിട്ടുള്ള സംയോജിത വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്.
1: കൺട്രോൾ രീതിയിൽ ചെയ്താൽ
0: ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. അതായത് ഓരോന്നിനും അളവ് വർഷങ്ങളായി പഠിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ. അപ്പൊ അത് ഇന്ന സ്റ്റേജിൽ ഇന്ന, അത് കൂടിപ്പോയാലും നല്ലതല്ല, ചിലത് കുറഞ്ഞാലും. പിന്നെ നമ്മൾ പറയുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതാണെന്ന്, അതായത് വലിപ്പവും വെച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിളകൾക്ക് കൂടുതലായി കൊടുക്കേണ്ട വളങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. എന്നാൽ ചില മൂലകങ്ങളുണ്ട് കുറേ വർഷത്തേക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും, തുടർച്ചയായിട്ട് അവ ഇടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്, വാഴയുടെ നാം പോലെ വിരിയാതെ ഇലയുടെ ഇടയിലിരിക്കും

0: ആ പറഞ്ഞോളൂ ശ്രീദാസ് സർ.
1: ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്.
1: ആ മാഡം, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി അതുപോലെ പയർ വെണ്ടയ്ക്ക ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരുവിധമൊക്കെ കായ്ക്കാറായി വരുമ്പോ കംപ്ലീറ്റ് ഇല എന്തോ ഇങ്ങനെ ചുരുണ്ടു എല്ലാം പോവുകയാണ്.
2: എല്ലാ വിളകൾക്കും, ഓരോ വിളകൾക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണമായിരിക്കും സാർ. സാർ പറഞ്ഞ പോലെ തക്കാളിയിലും മുളകിലും എല്ലാം ഒരു വൈറസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലകള് കുരുടിക്കുകയും ചുരുണ്ടു വരുന്നതായിട്ട് സാർ പറയണം. എന്തായാലും സാർ, കൃത്യമായിട്ട് നമുക്ക് ഓരോ വിളകൾക്കും എന്താണ് ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തതിനായാലും നമ്മളിപ്പോ പറഞ്ഞു വന്നതുപോലെ ആവശ്യത്തിന് നമുക്ക് സംയോജിതമായിട്ടുള്ള വളപ്രയോഗം സാർ കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രതിരോധ ശേഷിയുള്ള പ്രത്യേക ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ ധാരാളം ഉണ്ടാവും സാർ. പക്ഷേ നമ്മുടെ കേരള കാർഷിക സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പൊ തക്കാളിക്ക് തന്നെ നമുക്ക് വെള്ളായണി വിജയ് എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൃഷിഭവനിൽ നമുക്ക് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂലകങ്ങൾ കൊടുക്കുക. വളരെ അത്യാവശ്യം ചുരുണ്ട് തീരെയും കുരുടിച്ച് അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ സാർ അപ്പൊ തന്നെ നമ്മുടെ കൃഷിയിടത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റ് അടുത്ത ചെടികളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് കെണി വിളകൾ ചുറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ കെണി വിളകളിലോട്ട് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരും, നമ്മുടെ പച്ചക്കറി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടില്ല, ചുരുണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വൈറസ് രോഗമാകാനുള്ള സാധ്യതയായിരിക്കാം. അതിന് നമുക്ക് തുടക്കം മുതലേ ഒരു രണ്ടാഴ്ച ഇടവിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികൾ സാറിന് തളിച്ചു കൊടുക്കാൻ സാധിക്കും. മഞ്ഞക്കെണി, നീലക്കെണി, ഇത് രണ്ടും വെച്ചു കൊടുത്താൽ തന്നെ ആദ്യം മുതലേ ഈ വെള്ളീച്ചകളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് വളം കൊടുത്താൽ തന്നെ ചെടിക്കൊരു പ്രതിരോധം വരും ഇവയെ ഒന്ന് എതിർക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, പിന്നെ സംയോജിത വളപ്രയോഗം, അതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.
0: ഓക്കെ, താങ്ക് യു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യമുള്ളതാണെങ്കിൽ രോഗങ്ങളെയും
2: പ്രതിരോധിക്കാനുള്ള
0: ശേഷിയുണ്ട്. മേഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ നിലത്തിൽ നിൽക്കുന്ന വിളകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ക്രോപ്പ് എടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മൾ നടന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ വിത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എങ്ങനെ ആവണം, അതിന്റെ പരിചരണം എങ്ങനെ ആവണം. അപ്പൊ ആദ്യം നമ്മൾ വിത്തിനെ കുറിച്ച് സംസാരിക്കാം.
2: കർഷകർ സാധാരണ അവരുടെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന നാടൻ ഇനങ്ങളാണ്, വളരെ നല്ലതായിരിക്കാം. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് വെണ്ട എടുക്കുകയാണെങ്കിൽ ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു വെണ്ടയാണ്, വലിയ നീളമുള്ളതാണ്, ചുമപ്പും വെള്ള ഇളം പച്ചയൊക്കെ കിട്ടും. പക്ഷെ ഒരു പ്രധാന രോഗമുണ്ട്, നരപ്പൻ രോഗം എന്ന് പറയുന്നത്, യെല്ലോ വെയിൻ മൊസൈക്ക്. അത് അവസാന ഘട്ടത്തിൽ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇലകളെല്ലാം മഞ്ഞളിച്ച് വരും. അപ്പൊ ആനക്കൊമ്പൻ അതിന് 99% ചിലപ്പോൾ ബാധിക്കും. അത്തരത്തിൽ വൈറസ് രോഗമാണ്, വെള്ളീച്ച മുഖാന്തരമാണ് പകരുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വെണ്ട ഉൽപാദനം തന്നെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ പല ഇനങ്ങളുണ്ട്, അതിലൊരു അർക്കാനാമിക എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ട്, അതിലും കാണുന്നുണ്ട്. അപ്പൊ ചില ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, മഞ്ചിമ, അഞ്ചിത എന്ന് പറഞ്ഞ ചില ഇനങ്ങളുണ്ട്. അപ്പം അത്തരം ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നോക്കുമ്പം നമ്മുടെ കൃഷി സ്ഥലത്ത് നമുക്ക് അത് വരാത്തത് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഏറ്റവും അധികം ഇനങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നാടൻ ഇനങ്ങൾ ചിലതുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉപദേശമുള്ളത് ഒരിനം തന്നെ ഒരു ഏക്കർ മുഴുവൻ ഇടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ നരപ്പൻ രോഗം വരുന്നു, നമ്മൾ ഇടുന്ന അത് സസെപ്റ്റബിൾ ആണെങ്കിൽ മുഴുവൻ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്, കർഷകർ അത് കഷ്ടത്തിലാവും. അപ്പം രണ്ട് മൂന്ന് പോക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ട് പല ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് വിത്തിനെടുക്കാൻ വേണ്ടിയല്ല, വിത്തിനെടുക്കാനാണെങ്കിൽ നമുക്കത് പാടില്ല, ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കർഷകർക്ക് നോക്കാം, ഇത് മൂന്നും ചെയ്ത് നമ്മുടെ സ്ഥിതിയിൽ വേനൽക്കാലത്ത് ഈ രോഗം വരുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം.
0: ശുപാർശ ചെയ്ത
2: ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്ത്, ഒരു പിടി വിത്തെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ധാരാളം കീടങ്ങളും കുമിളുകളും ബാക്ടീരിയം എല്ലാം വിത്തിന്റെ പുറത്തും അകത്തും ഉണ്ടാകും സാർ. അപ്പം വിത്ത് പരിചരണം എന്ന് പറഞ്ഞത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ സാർ കണ്ടിട്ടുണ്ടാവും വിത്തിൽ തന്നെ നീല നിറം, ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കും, അത് പരിചരിച്ചവയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പല രീതികളുണ്ട് സാർ, നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കൾ വഴി പരിചരിക്കാം. ചിലത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെ പല രീതിയിലുണ്ട്.
0: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം സാറേ, ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ വിളിക്കുന്നു. ഗോപാലകൃഷ്ണപിള്ള
0: പറഞ്ഞോളൂ. മേഡം ഉണ്ട്.
1: മേഡം നമസ്കാരം. ഞാൻ വിളിച്ചത് വേറൊന്നല്ല മേഡം, എനിക്ക് വാഴയുണ്ട്, അതിനകത്ത് കപ്പവാഴയുടെ നാമ്പ് ഒരു പാതി വാഴയായി, നാമ്പ് തോന്നിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഒന്നരണ്ടെണ്ണം കട്ട് ചെയ്തപ്പം മൂന്ന് പാതി ഇലയായിട്ടാണ് വരിക.
2: അത് വിരിഞ്ഞു വരുന്നില്ല,
3: തിരിയാതെ തന്നെ താഴോട്ട് ഭൂമി അങ്ങ് വളഞ്ഞ് താഴോട്ട് വരുമ്പം പാതി വെച്ച് കട്ട് ചെയ്ത് പിന്നെ മേപ്പോട്ട് പോയിട്ട് പിന്നെ വിരിയുന്നു.

0: എത്ര
1: വാഴകളുണ്ട്?
0: സാപ്പോട്ടാണ് വരുന്നത്, ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ ഇതുപോലെ വരുന്നുണ്ട്.
1: ഓക്കെ, അതായത് ആകെയുള്ള എല്ലാ വാഴകളിലും ഈ ലക്ഷണം കാണിക്കുന്നുണ്ടോ?
0: എല്ലാ വാഴയും കാണിക്കുന്നില്ല, ഇപ്പൊ ഈ രണ്ട് മൂന്ന് വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ മാഡം. ഒരു ഏത്തനും ഒരു മൂന്ന് കപ്പ വാഴയ്ക്കും.
1: ആദ്യമായിട്ട് സാറ് മണ്ണ് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിൽ സാധാരണ ബോറോന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് ഉണ്ടാകാറുണ്ട്. ഇലകളിൽ മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇളം മഞ്ഞ നിറത്തിലോ മറ്റോ കാണുന്നുണ്ടോ?
0: നല്ല
1: ഇലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ഉടനടി ചെയ്യണമെങ്കിൽ സോലിബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സാറിന്. ബോറോൺ അടങ്ങിയതാണ് സോലിബർ. അതൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഒന്ന് തളിച്ചു കൊടുക്കും. സാധാരണ ബൊറാക്സ് ആണ് പറയുന്നത്, പക്ഷെ ബൊറാക്സ് ഇപ്പൊ ഈ മഴക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിനൊരു ഇതിനു വേണ്ടിയിട്ടാണ് സോലിബർ തളിച്ചു കൊടുക്കണം. സ്പ്രേയർ എടുത്ത് ഇലകളിലും ആ കവിളിലൊക്കെ വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് കാൽഷ്യത്തിന്റെയും കൂടെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെള്ളമെല്ലാം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യത്തിന് ശുപാർശ പ്രകാരമുള്ള കുമ്മായം 2 മാസം കഴിഞ്ഞും 4 മാസം കഴിഞ്ഞും മണ്ണിൽ ഒരു 250 മുതൽ 500 ഗ്രാം വരെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉപയോഗം, അല്ലെങ്കിൽ അടുത്ത ലക്ഷണം അതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ആവശ്യത്തിന് വളവും കൊടുക്കണം. ഓക്കെ, ഇലപ്പുള്ളികളോ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? ചുരുണ്ടിരിക്കുകയോ
0: ഒന്നും കാണുന്നില്ല.
1: ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കൂ.
0: ഓക്കെ,
2: മഴക്കാലത്ത് പച്ചക്കറികളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഇന്ന് നമുക്ക് മല്ലിവെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മല്ലിവിത്തുകൾ രാത്രി മുഴുവൻ കുതിർത്ത് വയ്ക്കുക. രാവിലെ ആ വെള്ളം അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കാം, അല്ലെങ്കിൽ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച ശേഷം കുടിക്കാവുന്നതാണ്. മല്ലിയിൽ ഫൈബർ ധാരാളമുള്ളതിനാൽ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ്, മലബന്ധം എന്നിവ അകറ്റാൻ ഇത് സഹായിക്കുന്നു. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഉതകുന്നു. മല്ലിവെള്ളം കുടിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുള്ളതിനാൽ ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും മുഖക്കുരു, വരൾച്ച പോലുള്ള പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും മല്ലി സഹായിക്കുന്നതായി കണ്ടുവരുന്നു.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും

ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.

0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം അവസാനിക്കാറായല്ലോ. അപ്പോൾ നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ? ചോദ്യം ഓർമ്മയുണ്ടോ? പ്രോബയോട്ടിക്സ് എന്നാൽ എന്താണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം കേട്ടോളൂ. ഒരു കൂട്ടം ജീവനുള്ള സൂക്ഷ്മാണുക്കൾ ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യപരമായ മേന്മയുണ്ടാക്കുന്നു. പ്രോബയോട്ടിക്സ് എന്നത് ഈ നല്ല ബാക്ടീരിയയെ, അതായത് നോർമൽ മൈക്രോഫ്ലോറയെ നിലനിർത്താനോ മെച്ചപ്പെടുത്താനോ ഉദ്ദേശിച്ചുപയോഗിക്കുന്ന ഭക്ഷണങ്ങളോ സപ്ലിമെന്റുകളോ ആണ്. പ്രോബയോട്ടിക്സിനെ ഗുഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ബാക്ടീരിയ എന്ന് പറയുന്നു.
1: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വീടും സമാപിക്കുന്നു.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ആണോ? IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
7: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ആദ്യ ഗാനം ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, മരകതമണിയുടെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. ഊർജ്ജാ ഭർ ഹിന്ദുസ്ഥാൻ ചേതനാ ഭർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനിയൊരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. ഹരീഷ് രാഘവേന്ദ്ര പാടിയത്. ചിത്രം കാതൽ കൊണ്ടേൻ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: പരിവാർക്കോ ഘർ മിൽത്താ ആത്മസമ്മാൻ ബഡ് ജാത്ത വർത്തമാൻ.

0: ധാരണയ്ക്ക് സാധി ബെറ്റർ ഭവിഷ്യ ബാരമേ സോച്ചിട്ടുണ്ട്.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി 2 വരവ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുശീലയും പാടിയിരിക്കുന്നു. കെ ജയകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സ്നേഹനെഴുതി ദേവി ശ്രീപ്രസാദ് സംഗീതം നൽകി പാടിയ തമിഴ് ചിത്രത്തിലെ ഗാനം ചിത്രം വില്ലേ.

0: കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. പ്രദീപ് പള്ളുരുത്തി പാടിയത്, അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത്

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇളയരാജ സംഗീതം നൽകിയ ഒരു ഗാനം, ചിത്രം ഇന്നത്തെ ചിന്താവിഷയം. എം ജി ശ്രീകുമാർ പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഉഷ ഖന്ന സംഗീതം പകർന്നൊരു ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അഗ്നി നിലാവ്. ഗാനരചന വയലാർ മാധവൻകുട്ടി.

0: അനിൽ പനച്ചുരാൻ എഴുതി, മെജോ ജോസഫ് സംഗീതം നൽകി, ചിത്രയും ശ്രീനിവാസും ചേർന്ന് പാടി ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം സൈക്കിൾ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വൈരമുത്തു എഴുതി, എ ആർ റഹ്മാൻ സംഗീതം നൽകി, ശങ്കർ മഹാദേവൻ പാടിയ ഒരു തമിഴ് ചിത്രത്തിലെ ഗാനം. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.
3: ഒരു ഗണം പോലും

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എൻജിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ടോ?

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. നജീം മർഷാദ് പാടിയത്. ഗാനരചന രാജീവ് നായർ. സംഗീതം എം ജയചന്ദ്രൻ.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മുത്തു വിജയൻ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി. ജാസി ഗിഫ്റ്റ്, അനിത ഷെയ്ഖ് എന്നിവർ പാടിയ ഗാനം ചിത്രം ഇൻ ഗോസ്റ്റ് ഹൌസ് ഇൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496596631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ശ്രോതാക്കൾക്ക് വിളിക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എം ജി ശ്രീകുമാറും കൂട്ടരും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വിക്കുറപ്പ്, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിനെ 9:12 കേൾക്കാം. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

0: സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: കാലത്ത് 7 മണിക്കുണർന്നപ്പോൾ വാതിലിന് പുറത്ത് പോത്തിനു മീതെ കയ്യിൽ ചുരട്ടിപ്പിടിച്ച കയറുമായിരിക്കുന്ന മറ്റേ ചെങ്ങാതിയെ കണ്ടു. പെട്ടെന്ന് കട്ടിലിന് തലയ്ക്കൽ ടീപ്പോയിന്മേലിരുന്ന റേഡിയോയിൻ്റെ ഇരുമ്പിൽ അയാൾ സ്പർശിച്ചു. മേഷവാഹനൻ സംഭീതനായി വാതിലിന് പുറത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ നോക്കി അയാൾ പറഞ്ഞു, വിവരം കിട്ടി വന്നതായിരിക്കും അല്ലേ? മറ്റേ ചെങ്ങാതി ശബ്ദിച്ചില്ല. എനിക്ക് തൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിയെ പൊയ്ക്കോളാം. എന്നെ വെട്ടിച്ചോ? പോത്തൻ ചോദിച്ചു വിദഗ്ധമായി തന്നെ. അയാൾ പറഞ്ഞു, പോത്തിനെ റിവേഴ്സിലെടുത്ത് മറ്റേ ചെങ്ങാതി പോയി. തീപ്പെട്ടി ഉരച്ച് അയാൾ റേഡിയോ കൊളുത്തി. ഉദയഗീതം വായുവിൽ പോവുകയാണ്. എന്നാണ് ആദ്യമായി മനുഷ്യൻ ഉദയഗീതത്തെ പ്രകീർത്തിച്ചു തുടങ്ങിയത്? വേദേതിഹാസകാലത്ത്. വ്യക്തമായി പറഞ്ഞാൽ വേദകാലത്ത്. അയാൾ ഓർത്തു, വേദങ്ങൾക്ക് ശേഷമാണല്ലോ ഇതിഹാസകാലം. ഉദയസൂര്യനെയും അസ്തമയചന്ദ്രനെയും കണ്ട് ഇന്നവർ ഇന്നാരെന്ന് തിരിയാതിരുന്ന പുരാതന മനുഷ്യനാണ് ആദ്യത്തെ ഉദയഗീതം റെക്കോർഡ് ചെയ്തത്. നികഴ്ചൈ ഒലിപ്പതിവ്, സ്തോത്രരൂപത്തിലായിരുന്നു കൃതി. ഭയാരാധന. ഇപ്പോൾ കുമാരി ചന്ദ്രക്കല സംഘം ചേർന്ന് പാടുന്ന ഗീതം മിക്കവാറും സൂര്യനെ കളിയാക്കുന്ന വിധത്തിലുള്ളതാണ്. താങ്കളെ ഞങ്ങൾക്കറിഞ്ഞൂടെ സാറേ, BC 3000 നിന്ന് AD 1975 ആകുമ്പോഴേക്കും മനുഷ്യൻ കയ്യാളിയ അഹന്ത ഗീതം നിലച്ചപ്പോൾ സംസ്കൃത പാഠം ആരംഭിക്കുകയായി. പ്രാകൃതമായി

ഞങ്ങൾ ആലപിച്ചു തുടങ്ങി. അയാൾ പൂർവസ്ഥിതിയിലായി, ശാന്തി പർവസ്ഥനായി. തൻ്റെ സംസ്കാരം അനുസ്യൂതമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരിടമെങ്കിലും ഉണ്ടല്ലോ പാലിടത്തിൽ. തമിഴകം മതി, നഞ്ഞെന്തിന് നാനാഴി. മൈക്കില്ലാതിരുന്ന അന്തക്കാലത്ത് തൻ്റെ പ്രശസ്തനായ പൂർവികൻ എസ് ജി കിട്ടപ്പ നാടകരൂപത്തിൽ ദിക്കെട്ടും പൊട്ടുമാറു പാടിയിരുന്ന ഒരുഗ്രൻ ഗാനത്തെക്കുറിച്ച് അയാൾ ഓർത്തു. വള്ളിത്തിരുമണം ഡ്രാമ, മുഖ്യനടികർ കിട്ടപ്പ, സുന്ദരാമ്പാൾ. രംഗം മൂന്നിൽ അരങ്ങത്ത് വരേണ്ട കിട്ടപ്പ അണിയറയിൽ വേഷമിട്ട ശേഷം സ്കോച്ച് കുടിക്കുകയാണ്. അണ്ണയ്ക്കെല്ലാം സ്കോച്ച് എണ്ണ ബോട്ടിൽ, 7 രൂപാവിലെ. ഇണ്ണയ്ക്കോ നാശമാ പോഹ. നിമിഷങ്ങൾ ചെന്നാറേ കിട്ടപ്പയെ കാണാതെ അസ്വസ്ഥരായിത്തീർന്ന ജനം ചൂളവും മറ്റും വിളിച്ചു തുടങ്ങി. ഭാരവാഹികൾ അണിയറയിലേക്ക് ഓടി. അണ്ണാ, ജനം ഗലാട്ട പണറത്, വാങ്ക. കിട്ടപ്പ വെന്റ് ഓൺ ഡ്രിങ്കിങ്. അവസാനം ജനത്തിൻ്റെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അണിയറയിൽ നീജർക്കെതിരെ തിരിഞ്ഞ് ഗായകൻ ഒറ്റ വീക്ക്. ഷുള്ളിമലയും എയ്തിൽമേവും വേല, ഹൈ ഒക്ടാവ. ചില്ലേ തുളച്ചു പോകുന്ന ശബ്ദഗാംഭീര്യം, കല്ലേ പിളർക്കുന്ന രാജശാസന പോലെ. ഓടിയൻ മൂകം. ഗായകൻ തിരികെ സ്കോട്ട്ലൻഡിൽ നിന്നും വന്ന ചുകപ്പോടിയ ജലവിശേഷത്തിലേക്ക്. വീണ്ടും മന്ദം മന്ദം ഓടിയൻ മൗനം ഭഞ്ജിക്കുന്നു. അല്ലറ ചില്ലറ ചൂളങ്ങൾ മൂത്ത് കൂവലാകുന്നു. കിട്ടപ്പ പതുക്കെ സ്റ്റേജിലേക്ക്. നേരത്തെ പാടിയ ആദ്യത്തെ വരിക്ക് തുടർച്ചയായി ഒരിടിമുഴക്കം. ഉന്നെ തോത്തെരിത്തേൻ സുബ്രഹ്മണ്യ, വേല വേല വേല വേല വേല വേല ഇറക്കാറാ നീ സുബ്രഹ്മണ്യ വേല. ഓടിയൻ ഡെഡ്. യശശരീരനായ കിട്ടപ്പയെക്കുറിച്ച് അധികനേരം അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വാർത്തകൾ കയറി വന്നു. വായിക്കുന്നത് കുഞ്ഞൻ, ക്ഷമിക്കണം, നാരായണൻ. പല നിറത്തിലുള്ള വാർത്തയ്ക്ക് ശേഷം നാരായണൻ തുടർന്നു. മലപ്പുറം ജില്ലയിലെ വാലഞ്ചേരിയിൽ ഇന്നലെ അയാൾക്ക് സഹിച്ചില്ല. കേരളത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ പേര് തൻ്റെ ചെവിവട്ടത്ത് ആറുകോല ചെയ്യപ്പെട്ടിരിക്കുന്നു. കട്ടിലിൽ പാതി ഉയർന്ന് അയാൾ ചോദിച്ചു, ഏത് ചേരിയടാ? വാലഞ്ചേരി, നാരായണൻ പറഞ്ഞു. വളാഞ്ചേരിയാണടാ, യൂസ്ലെസ്സേ. നന്ദി, നാരായണൻ വായിച്ചു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇന്നലെ. തർജ്ജമക്കാരുടെയും ശ്രോതാക്കളുടെയും അജ്ഞതയിൽ മനം നൊന്ത അയാൾക്ക് തുടർന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മറ്റേ ചങ്ങാതിയെ വെട്ടിക്കാൻ റേഡിയോവിൻ്റെ ഇരുമ്പിൽ വിരൽ ചേർത്ത് അയാൾ ഉറങ്ങി. ഉണർന്നപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രക്ഷേപണം ആരംഭിച്ച് നാളേറെ ചെന്നിരുന്നു. കേരള സ്ത്രീകളെക്കുറിച്ചൊരു പ്രഭാഷണം നടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ വർഷമായ ഈ വർഷത്തിന് ശേഷം, ഈ വർഷത്തിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കേരള സ്ത്രീകൾ കാര്യശേഷിയും ക്ഷേമുഷിയുമുള്ളവരായിരുന്നു. അയാൾ ഓർത്തു, നൂറ്റാണ്ടുകാലം നിലനിന്ന ചോളചേര യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാം പടക്കളത്തിലായിരുന്നപ്പോൾ നാട് നടത്തിയത് നാരികളായിരുന്നു. വീറോടെ അവരത് സാധിച്ചു. വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ചരിത്രമാണ് സംസ്കാരം. കേരള സ്ത്രീ വിഷയമായി സായിപ്പ് ഒരാൾ നടത്തിയ നർമ്മോക്തിയും അയാൾ ഓർത്തു. വെള്ളയാൻ സ്വയം ചോദിച്ച് മറുപടി പറഞ്ഞ വാചകങ്ങൾ. കാലത്തെ മുതൽ വയറ്റിലൊന്നും ചെലുത്താതിരുന്നിട്ടും അവസാനത്തിനാരംഭം കാണുകയായിരുന്നിട്ടും അയാൾ പൊട്ടിച്ചിരിച്ചു. റേഡിയോവിൻ്റെ ശബ്ദത്തിന് മധ്യത്തിലൂടെ ആയതിനാൽ ആരും കേട്ടില്ല. കേട്ടിരുന്നാലും കേട്ടിരുന്നാലും കിട്ടുമാ ശ്രദ്ധിക്കാനുമാവാം, അയാൾ വിചാരിച്ചു. അയാളുടെ വിശപ്പിന് മലേഷ്യൻ ടൈഗർ ബാം പുരട്ടിക്കൊണ്ട് കർണാടക സംഗീതം വന്നെത്തി. അപ്പോൾ വീണ്ടും അയാൾ തൻ്റെ വിചാരധാര തുറന്നു വെച്ചു. ശബ്ദങ്ങളെ ഭാവരൂപ ഭംഗിയോട് ഉരുത്തിരിച്ച് പുറപ്പെടുവിക്കുന്നതാണ് സംഗീതം. ഭാരതീയ സരിഗമ അളവും തൂക്കവും അനുസരിച്ച് 22 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പറ്റിയത് പറ്റി, ഇനിയത് ചുരുക്കാനോ വളർത്താനോ പറ്റില്ല. അറിയപ്പെടുന്ന 60 രാഗങ്ങളുണ്ടെന്നാണ് അഭിജ്ഞമതം. അറിഞ്ഞതിലും അനന്തമിരട്ടിയാണ് അറിയപ്പെടാത്തത്. അറിയപ്പെടാത്തത് എന്ന ന്യായമനുസരിച്ച് കോടി രാഗം വേറെയും കാണണം. ആയതിൽ കുറേയൊക്കെ നമ്മുടെ അനന്തരാമകൃഷ്ണ ഭാഗവതർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മിച്ചം ഗജത്തെ ചട്ടത്തിലാക്കാൻ അനന്തനാലും ആവതില്ല. ഭൂമിശാസ്ത്രമാണ് സ്വരലയ താളങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. കുന്നും മലയും നദിയും നിറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് സംഗീതം. ചടുലമായ ആരോഹണാവരോഹണ ക്രമങ്ങൾ. ഉത്തരേന്ത്യയിലെ സമതല ഭൂവിൽ യുദ്ധത്തിൻ്റെ സമ്പ്രദായം ഭിന്നമാണ്. മന്ദതയിലെ സൗന്ദര്യത്തിൻ്റെ ഗാംഭീര്യമിയെന്നതാണ്. ഗംഗാപ്രവാഹം പോലെ പാശ്ചാത്യ സംഗീതം വിശിഷ്യ വാദി സംഗീതം ശ്രവിച്ചാൽ അവിടുത്തെ സ്റ്റെപ്പുകളും തുണ്ടയും കുണ്ടറ വിളംബരവും കടലും കായലുമെല്ലാം മനസ്സിൽ കയറി വരും. സ്വാതി തിരുനാളിൻ്റെ ഭാവയാമി രഘുരാമം എന്ന രാഗമാലികയോടുകൂടി കച്ചേരി അവസാനിച്ചു. ദിവസത്തെ രണ്ടാമത്തെ പ്രക്ഷേപണം

0: സുഖസ്മരണയായി അവശേഷിച്ചു. ഇരുമ്പിൽ നിന്ന് കൈയെടുത്ത് അയാൾ വാതിൽക്കൽ നോക്കി. മറ്റേ ചങ്ങാതി വരുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, ചങ്ങാതിയുടെ ചൂരുപോലുമില്ല. താങ്കൾ വന്നിട്ടും ഇനി വലിയ കാര്യമില്ല, തൻ്റെ ഭാവനയിലെ രൂപത്തോട് അയാൾ പറഞ്ഞു. എന്നത്തെയും പോലെ ഈ ദിവസത്തെ അവസാനത്തെ ചിരിയും എൻ്റേതാകുന്നു. റേഡിയോ ഓൺ ചെയ്തു തന്നെ ഇരിക്കെ അയാൾ പുറംതിരിഞ്ഞു കിടന്നു. ഒരു ഫിഷിംഗ് ഹോളിഡേക്കായി ഉറക്കത്തിൻ്റെ കയങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. കോളൊന്നും കിട്ടാതെ സന്ധ്യയ്ക്ക് മൂന്നാമത്തെ പ്രക്ഷേപണത്തിന് നടുക്ക് വെറും കൈയോടെ അയാൾ ഉണർന്നു. കാർഷികരംഗം തകർക്കുകയാണ്. ഉഴവ്, വിത, കൊയ്ത്ത്, മെതി, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്പ്, കൃഷി എന്നാൽ മൂടി തുറന്ന അയാളുടെ വിചാരം ധാരധാരയായി പറയുകയാണ്. മണ്ണിനെ സംസ്കരിക്കുന്ന പ്രക്രിയ, ഭക്ഷ്യം, പേയം, കാപ്പി, ചായ, ചണം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കൽ. ബുദ്ധൻ്റെ കാലമായപ്പോഴേക്കും ആയിരത്താണ്ടുകളുടെ തെറ്റും തിരുത്തുമായി മൂന്ന് പൂവ് കൃഷി നടപ്പിൽ വന്നിരുന്നുവെന്ന് കൃഷി വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. കൃഷിയുടെ ശാസ്ത്രീയ വശം ബുദ്ധൻ അജ്ഞാതമായിരുന്നു. റേഡിയോ വന്ന ശേഷമാണ് അദ്ദേഹം അത് ഗ്രഹിച്ചു തുടങ്ങിയത്, കാർഷിക രംഗത്തെ പ്രഭാഷണങ്ങൾ വഴി. ഇപ്പോൾ രാസവളങ്ങൾ കുറച്ചുപയോഗിക്കാൻ ഒരു കൃഷി പണ്ഡിതൻ ഉപദേശിക്കുകയാണ്. നന്ന്, അയാൾ ഓർത്തു. വളത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാണെങ്കിൽ കുറച്ചും അധികമാണെങ്കിൽ അതനുസരിച്ചും ഉപയോഗിക്കുക. വടക്കേ മലയായ്മയിൽ അയാൾ പറഞ്ഞു, ഉഷ്, എനിക്ക് കേൾക്കണ്ട, പോവൂട്. ക്ഷീണം നിദ്രയിലാഴ്ത്തിയ അയാളെ ചതുരംഗമെന്ന നാടകം കുലുക്കി ഉണർത്തി. മലർന്ന് നീണ്ടു നിവർന്ന് അയാൾ കിടന്നു, കാലിനടിയിൽ തരിപ്പ്. നാടകത്തെക്കുറിച്ച് നാലു വാക്ക് ഞാൻ ജനത്തെ ധരിപ്പിച്ചു കൊള്ളട്ടെ. അയാൾ കണ്ണടച്ചു ചിന്തിച്ചു. യേശുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് നാടകാന്തം കവിത്വമെന്ന് പാടിയതെന്ന് പാശ്ചാത്യർ പറയും. ശരിയല്ല. ദേവപുത്രൻ്റെ ജനനത്തിനും എത്രയോ നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ കോവിലൻ ചരിത്രവും കുയിൽനാഥം കുഞ്ഞുക്കുട്ടൻ നായരും ഉണ്ടായിരുന്നു. ഈ രണ്ട് നാമധേയങ്ങൾ ഇന്നുമുണ്ട്. കാൽമുട്ടിലേക്ക് വ്യാപിക്കുന്ന തണുപ്പിനെ വിഗണിച്ച് അയാൾ ഓർത്തു. എക്കാലവും ഉണ്ടായിരിക്കുകയും ചെയ്യും. യുഗാന്തത്തിൽ പ്രളയത്തിന് നടുക്കും. ഇവിടെ സമിതികൾ നാടകമരങ്ങേറും. തമിഴക്ക് നാടകമേ ഉലകമാണ്. കേരളീയർക്കത് ജീവനും. ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനാണ് മിക്ക കേരളീയരും ഇഷ്ടപ്പെടുക. ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വ്യവസായവൽക്കരണമല്ല, നാടകവൽക്കരണമാണ് ആവശ്യം. മുക്കിന് മുക്കിന് നാടകക്കളരികൾ, കുറിപ്പുകൾ, പിള്ളകൾ. ദിവസത്തെ പ്രക്ഷേപണത്തിൻ്റെ ഭരതവാക്യമായി ജനഗണമന തുടങ്ങിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ബദ്ധപ്പെട്ടു. സാധിച്ചില്ല. കാലുകൾ വഴങ്ങുന്നില്ല. തുടവഴി ശീതം അടിവയറ്റിൽ കയറിയിരിക്കുന്നു. ഭാഗ്യം ചെയ്ത ജീവൻ. ഒച്ചേനക്കം താണപ്പോൾ പുറത്ത് പോത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടു. ഒരു നിഴൽ പോലെ ചുമരിലൂടെ മറ്റേ ചങ്ങാതി കടന്നു വന്നു. പോത്തിറങ്ങി കട്ടിലിനരികിലേക്ക് നീങ്ങി കുനിഞ്ഞു നോക്കി. തനിക്ക് അവകാശപ്പെട്ട സാധനം റേഡിയോ വഴി അപഹരിക്കപ്പെട്ടത് മനസ്സിലായപ്പോൾ മേഷവാഹനൻ യന്ത്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. അരയിൽ നിന്ന് പിസ്റ്റൾ ഊരി പോയിന്റ് ബ്ലാങ്കായി വെടിവെച്ച് യന്ത്രത്തെ പൊടിത്തുളാക്കി.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: പ്രിയ ശ്രോതാക്കളെ, കഥ കേട്ടുവല്ലോ. ഇനി നമ്മുടെ സ്വന്തം അനന്തപുരി FM ൽ ഗാനം കേൾക്കാം.

ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ആലിംഗൽ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി. വിജയ് യേശുദാസ്, ചിന്മയ് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി വിദ്യാസാഗറിന്റെ അനുരാഗം നിറഞ്ഞ സംഗീതത്തിൽ വി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം, ചിത്രം നീലത്താമര.

ഒരു തമിഴ് ഗാനം കേൾക്കാം. വെണ്ണിലാവ് പോലെ ഹരിഹരൻ പാടുന്നു, ഒപ്പം സാധനാ സർഗവും. ഗാനരചന വൈരമുത്തു, ചിത്രം മിൻസാര കനവ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
2: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി
1: ആകാശവാണി. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്, സിദ്ധിവിനായകം അനിശം. ഷൺമുഖപ്രിയ രാഗത്തിൽ ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. കച്ചേരി തുടരുന്നു. ഇനി ഖരഹരപ്രിയ രാഗത്തിൽ രാമാ നീ സമാനമെവറു, ത്യാഗരാജകൃതി രൂപകതാളം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണപ്രകാശ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് കേൾക്കൂ. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496569631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നിശാ സുരഭി. ആദ്യ ഗാനം ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്. ONV കുറുപ്പിൻ്റെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സമ്മർ ഇൻ ബദലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു. ആകാശവാണി സുഭാഷിതം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്.
1: വളരെ ഹൃദ്യമായ ആശയങ്ങളുടെ നിറകൂടമാണ് സാമവേദത്തിലെ ഈ മന്ത്രം. സ നഹ പവസ്വ ശം ഗവേ ശം ജനായ ശം അറുവതേ ശം രാജൻ ഔഷധീഭ്യക. ഹേ പ്രഭു, സഹ അവിടുന്ന് ന പവസ്വ ഞങ്ങളെ ശുദ്ധീകരിച്ചാലും, ശം ഗവേ ഞങ്ങളുടെ ഗോക്കൾക്ക് മംഗളം ഭവിക്കട്ടെ, ശം ജനായ മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ, ശം അർവതേ കുതിരകൾക്ക് മംഗളമുണ്ടാകട്ടെ, രാജൻ ഹേ പ്രകാശവാനെ ഔഷധേഭ്യഃ ശം ഔഷധികൾക്ക് മംഗളമുണ്ടാകട്ടെ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഈശ്വരൻ സ്വയമേവ ശുദ്ധനും മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നവനുമാണ്. ജീവൻ ശുദ്ധമാവുന്നത് ആഹാരത്തിലൂടെയാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധേ. ശുദ്ധമായ ആഹാരം ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കുന്നു. ഇവ മൂന്നും ശുദ്ധമാവുന്നതിലൂടെ ജീവാത്മാവ് പവിത്രമാകുന്നു. സത്വശുദ്ധോ ധ്രുവാ സ്മൃതി. രസം, രക്തം, മാംസം, മേദസ്, മജ്ജ, അസ്ഥി, ശുക്ലം എന്നീ സകല ധാതുക്കളും ശുദ്ധമാവുമ്പോൾ ബുദ്ധി സാത്വികമാകുന്നു. പവിത്രമായ ജീവിതം ആഗ്രഹിക്കുന്നവർ മുട്ട, മാംസം, മത്സ്യം, മദ്യം, കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയവ ആഹരിക്കുവാൻ പാടില്ല. ശുദ്ധവും പൗഷ്ടികവും സാത്വികവുമായ ആഹാരമേ കഴിക്കാവൂ. മാംസവും മദ്യവും കഴിക്കുന്നവർ രോഗികളാകുന്നു. അവർ ഒരിക്കലും യോഗികളാവുകയില്ല. ശം ഗവേഹെ, നമ്മുടെ ഗോക്കൾക്ക് മംഗളമുണ്ടാകണം. ഗോശബ്ദം പശുക്കളെ മാത്രം കുറിക്കുന്നതല്ല. ഗോവിന് പശു, ഭൂമി, വാണി എന്നെല്ലാം അർത്ഥമുണ്ട്. നമുക്ക് സാത്വികമായ ഭക്ഷണം, പാൽ, തൈര്, നെയ്യ് എന്നിവ നൽകുന്നത് പശുക്കളാണ്. സാത്വികരെന്ന് പറഞ്ഞാൽ ധർമ്മതൽപരരും ശുദ്ധരും ജ്ഞാനികളും വിവേകികളുമായിരിക്കും. മാത്രമല്ല, നാൽക്കാലി സമ്പത്തിൻ്റെ വളർച്ച കൃഷി വാണിജ്യങ്ങളെയും വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഗോവിനെ അഥവാ ഭൂമിയെ ആശ്രയിക്കുന്നു. ഗോശബ്ദത്തിന് വാണി എന്ന അർത്ഥമെടുക്കുമ്പോൾ വാണി നമ്മുടെ സംസ്കാരത്തിൻ്റെ വാഹിനിയാണ്. മാത്രമല്ല, വാണിയിലൂടെയാണ് അറിവിൻ്റെ പ്രവാഹം. കാളിദാസ മഹാകവി തൻ്റെ രഘുവംശ മഹാകാവ്യത്തിൽ അതാരംഭിക്കുമ്പോൾ വാഗർത്ഥപ്രതിപത്തയെ ഉചിതമായ വാക്കും അർത്ഥവും ലഭിക്കുന്നതിനു വേണ്ടി എന്നു പ്രാർത്ഥിച്ചു. അതായത്, വാണി സരസ്വതിയാണ്. ചുരുക്കത്തിൽ, ഈ സംസാരത്തിൽ ഗോവിനു സദൃശം മറ്റൊന്നില്ല. അതുകൊണ്ട് ഗാവോ ഭഗവോ ഗാവ ഇന്ദ്രോ മേ, ഗോവ് എൻ്റെ ഈശ്വരനും ഐശ്വര്യവും ആണെന്ന് വൈദികം പഠിപ്പിക്കുന്നു. ശം ജനായ, മനുഷ്യർക്ക് സുഖവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകണം. അവർ ത്രിവിധ ദുഃഖങ്ങളിൽ നിന്ന് മുക്തരാവണം. ത്രിവിധ ദുഃഖങ്ങളെന്ന് പറഞ്ഞാൽ ആദിഭൗതികവും ആദിദൈവികവും

0: एक दीवाना शहर में,
1: एक दीवाना नहीं एक दीवानी भी।